ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:24. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 15, കൊല്ലവർഷം 1201, മേടം 22, 2026 മെയ് 5 ചൊവ്വ.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഹേമപാലൻ പി.
1: പ്രസംഗ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ വിദ്യാർത്ഥി സ്കൂൾ വിട്ട് തിരിച്ചെത്തിയപ്പോൾ ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയും തനിക്ക് സമ്മാനമായി ലഭിച്ച കൊച്ചു പേന അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അമ്മയാകട്ടെ ആ പേന വാങ്ങി സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം മകനോട് പുച്ഛത്തിൽ ചോദിക്കുന്നു, ഇതാണോ നിനക്ക് കിട്ടിയ ഇത്ര വലിയ സമ്മാനം? മകൻ ഉത്തരമൊന്നും പറയാതെ ആ പേന തിരിച്ചു വാങ്ങി സ്വീകരണമുറിയിലെ ചില്ലളമാരയിൽ എല്ലാവരും കാണത്തക്ക വിധത്തിൽ വയ്ക്കുന്നു. അവൻ്റെ ചുണ്ടിൽ ആഹ്ലാദഭരിതമായ ഒരു പുഞ്ചിരിയുണ്ട്. എന്താണ് ഇവിടെ നടന്നത്? വിദ്യാസമ്പന്നയായ അമ്മ മകന് സമ്മാനമായി കിട്ടിയ പേനയുടെ വിലയാണ് തിട്ടപ്പെടുത്തിയത് എങ്കിൽ, വിദ്യാഭ്യാസം കുറവാണെങ്കിലും വിവരമുള്ള മകൻ തനിക്ക് ലഭിച്ച ആ പേനയുടെ മൂല്യത്തെയാണ് ഉയർത്തിക്കാട്ടിയത്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ പാളിച്ച നമ്മുടെ നിത്യജീവിതത്തിലെ അളവുകോലുകൾ വെച്ച് നമുക്ക് വിലയെയും കോസ്റ്റ് മൂല്യത്തെയും വാല്യൂസ് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും വില കൂടിയതെന്തും ഏറ്റവും മൂല്യമുള്ളതായി നാം ഗണിക്കുന്നു. ഇത് 7000 രൂപയുടെ ഷൂ ആണ് എന്ന് സുഹൃത്തുക്കളോട് മേനി പറയുന്ന ചെറുപ്പക്കാരൻ ഉദ്ദേശിക്കുന്നത് ആ ഷൂവിൻ്റെ മൂല്യത്തെയാണ്. മകൾക്ക് കല്യാണത്തിന് 100 പവനാണ് കൊടുത്തതെന്ന് വീമ്പ് പറയുന്ന ഒരു അച്ഛൻ ഉദ്ദേശിക്കുന്നത് ആ കല്യാണം ഗംഭീരമായി എന്നു തന്നെയാണ്. ഒരു വസ്തു എങ്ങനെയാണ് മൂല്യമുള്ള ഒന്നായി മാറുന്നത്? ആ വസ്തുവിൽ സന്നിവേശിക്കപ്പെടുന്ന അംഗീകാരമോ ആ വസ്തു നിങ്ങൾക്ക് നൽകുന്ന അഭിമാനമോ ആഹ്ലാദമോ വൈകാരികമായ ഒരടുപ്പമോ ഒക്കെയാണ് അതിനെ മൂല്യമുള്ള ഒന്നാക്കി മാറ്റുന്നത്. വ്യക്തികളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് മൂല്യങ്ങളും മാറിവരും. അതുകൊണ്ടാണ് ഒരേ പേന അമ്മയ്ക്കും മകനും വ്യത്യസ്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്നത്. ഭക്തനായ ഒരു വ്യാപാരി കച്ചവടത്തിൽ അമ്മയെ പരാജയപ്പെട്ടു പോകുന്നു. കടബാധ്യത തീർക്കാനായി സ്വർണം കൊണ്ടുള്ള ഒരു ഗണപതി വിഗ്രഹത്തെയും വാഹന സ്വരൂപമായ ഒരു സ്വർണ്ണ എലിയെയും അയാൾ ഒരു കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. കച്ചവടക്കാരൻ രണ്ടും ഒരേ തട്ടിൽ വച്ചാണ് തൂക്കുന്നത്. ഗണപതിക്കും എലിക്കും ഒരേ വിലയോ? ഭക്തൻ ചോദിക്കുന്നു. സുഹൃത്തെ, വിൽക്കപ്പെടുമ്പോൾ ഗണപതിക്കും വാഹനമായ എലിക്കും ഒരേ വിലയാണ്. ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ വിലയെയാണ് അടിസ്ഥാനമാക്കുന്നത്. എന്നാൽ വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കാത്തവയാണ് മൂല്യങ്ങൾ. ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മൂല്യമുള്ളതാക്കി മാറ്റാം എന്നതാണ് പ്രസക്തമായ ചോദ്യം. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ നിങ്ങൾക്ക് ഒരടയാളമുണ്ടാക്കാനായോ എന്നതാണ് ചോദ്യം. ഈ അടയാളം തോളോട് തോളു ചേർന്ന് നടക്കുന്ന സുഹൃത്തിൻ്റെ നെഞ്ചിൻ്റെ ആഴങ്ങളിലേക്ക് നീ ഇന്ന പാർട്ടിക്കാരനല്ലേ, നീ ഇന്ന മതക്കാരനല്ലേ എന്ന് വൈരാഗ്യത്തോടെ ചോദിച്ച് കഠാര കുത്തിയാഴ്ത്തി അടയാളമുണ്ടാക്കാം. മറിച്ച് സ്നേഹമധുരമായ പെരുമാറ്റത്തിലൂടെ, ആലംബഹീനർക്കായുള്ള സേവന പ്രവർത്തനങ്ങളിലൂടെ, ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന വ്യക്തമായ കാഴ്ചപ്പാടിലൂടെ, നിങ്ങളുടെ സാമീപ്യം പോലും സാഹ്ലാദം വരവേൽക്കുന്ന ബന്ധുമിത്രാദികൾ നിങ്ങൾക്കു ചുറ്റും രൂപപ്പെട്ടു വരുമ്പോൾ നിങ്ങളുടെ യാന്ത്രികമായ വിലയുണ്ടെന്ന് നടിക്കുന്ന ജീവിതം അർത്ഥപൂർണമാകുന്നു, മൂല്യങ്ങളാൽ പ്രശോഭിതമാകുകയും ചെയ്യുന്നു.
0: ഹേമപാലൻ പി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതം.

FM പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പിണറായി വിജയൻ രാജിവെക്കുകയായിരുന്നു. 15 വർഷം ബംഗാൾ ഭരിച്ച തൃണമൂൽ കോൺഗ്രസിനെ നിലം പരിച്ചാക്കി BJP പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. സ്വാതന്ത്ര്യാനന്തര ബംഗാളിലെ ആദ്യ BJP ഗവൺമെന്റാണ് അടുത്ത ദിവസങ്ങളിൽ ഭരണത്തിലെത്തുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം ചരിത്രം കുറിച്ചു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം 59 സീറ്റിലേക്കൊതുങ്ങി. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. ചരിത്രപരവും അസാധാരണവുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. UAE ഫുജൈറ എണ്ണ ഉത്പാദന കേന്ദ്രത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. കഴിഞ്ഞ മാസം തുടങ്ങിയ വെടിനിർത്തൽ കരാറിന് ശേഷം ആദ്യമുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ NDA വൻ മുന്നേറ്റം നടത്തിയെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു. എല്ലാ മണ്ഡലങ്ങളിലും NDAയുടെ വോട്ടിംഗ് ശതമാനമുയർന്നു. ഗവൺമെന്റിനെതിരായ ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും അദ്ദേഹം വിലയിരുത്തി. മലപ്പുറത്ത് ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങളും വൈദ്യുത പോസ്റ്റുകളും വീണ് വ്യാപക നാശനഷ്ടം. പൂക്കോട്ടുംപാടം ചുള്ളിയോട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ മുംബൈയിൽ 6 wicketsന് തോൽപ്പിച്ചു. ഇതോടെ 10 മത്സരങ്ങളിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് 6 പോയിന്റ് നേടി. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. അല്പസമയത്തിനുള്ളിൽ 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാതവന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻ്റർ സ്മൃതിമധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജക ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം, 7:20 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം, സഹപ്രായോജക വെനീഷ്യ ബാത്വയ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം, 7:30 ഓപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം, സഹപ്രായോജക GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജക നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്കാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ ക്വിസ്, സഹപ്രായോജക വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 HNK യൂറോളജി സെന്റർ നോവൽ ടൈം, PF മാത്യൂസ് എഴുതിയ നോവൽ അടിയാളപ്രേതം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.

0: Mumbai Indians defeated Lucknow Super Giants by 6 wickets at Wankhede Stadium in Mumbai last night. Chasing the target of 229 set by Lucknow Super Giants, Mumbai overhauled the score in 18-point overs. And that is the end of this news bulletin.
1: കാവ്യാഞ്ജലി.
2: ജി ശങ്കരക്കുറുപ്പിന്റെ വിളംബരം എന്ന കവിത ചൊല്ലുന്നു ലക്ഷ്മി രാഘവൻ.

0: ജി ശങ്കരക്കുറുപ്പിന്റെ വിളംബരം എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ചൊല്ലിയത് ലക്ഷ്മി രാഘവൻ.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ആദ്യം ഒടുക്കം തുടക്കം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. പി ഭാസ്കറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നൽകിയ ഗാനം എസ് ജാനകി പാടിയത്. ചിത്രം ആലിംഗനം.

0: കാഴ്ച തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ അവസാനമായി പി ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം ജയിക്കാനായി ജനിച്ചവൻ, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
6: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ കോഴിക്കോട് നടക്കുന്ന പ്രധാന പരിപാടികൾ ഏതൊക്കെയെന്നറിയാം. എസ് കെ പൊറ്റക്കാട് ഹാളിൽ ജില്ലാ നഴ്സസ് വാരാചരണമുണ്ട്. ജില്ലാതല ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിക്കും. കോവൂർ റൂക്സ് ആൻഡ് റൂട്ട്സ് ചെസ് അക്കാദമി ജില്ലാ ചെസ് അസോസിയേഷനും റൂക്സ് ആൻഡ് റൂട്ട് ചെസ് അക്കാദമിയും ചാണക്യ ചെസ് അക്കാദമിയും ചേർന്ന് നടത്തുന്ന സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പുണ്ട് രാവിലെ 9 മണിക്ക്. തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകവും കാഞ്ചി കാമക്കോടി ആസ്ഥാന വിദ്വാൻ ജി രാമനാഥന്റെ സാക്സഫോൺ കച്ചേരിയുമുണ്ട് വൈകിട്ട് 7:30.

0: കോഴിക്കോട് ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ.
7: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം.

0: ചെയ്തോളൂ. സമർപ്പിക്കുന്നത് രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ: പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബിജെപി പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയിന്റെ തമിഴക വെട്രി കഴകം. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. ചരിത്രപരവും അസാധാരണവുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തിലും ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന ആശയത്തിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് 5 സംസ്ഥാനങ്ങളിലും താമര വിരിയാൻ കാരണമായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മികച്ച വിജയത്തിന് നേതൃത്വം നൽകിയ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്തെ 20-ലധികം സംസ്ഥാനങ്ങളിൽ ബിജെപി എൻഡിഎ സഖ്യം അധികാരത്തിലുണ്ടെന്നും ബിജെപിയുടെ മന്ത്രം പൌരനാണ് ദൈവം എന്നതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പശ്ചിമബംഗാളിന്റെ മികച്ച ഭാവിക്കായി പാർട്ടി അക്ഷീണം പ്രവർത്തിക്കും. അവിടുത്തെ സ്ത്രീകൾ ഇനി സുരക്ഷിതരാണെന്നും യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുമെന്നും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഉറപ്പു നൽകി. 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും ജനങ്ങൾ ബിജെപിയിലും എൻഡിഎയിലും വിശ്വാസം അർപ്പിച്ചതിന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ജനങ്ങളെ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്നും നബീൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിലെ യുഡിഎഫ് വിജയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പിണറായി വിജയൻ രാജി വയ്ക്കുകയായിരുന്നു. രാജി സ്വീകരിച്ച ഗവർണർ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായി രാജ്ഭവൻ കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 ഇടത്ത് എൽഡിഎഫും 5 ഇടത്ത് യുഡിഎഫും വിജയിച്ചു. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ 19,247 വോട്ടിനും പേരാവൂർ മണ്ഡലത്തിൽ സണ്ണി ജോസഫ് 11,453 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമാണ് വിജയിച്ചത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
3: 2021 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പേരാവൂരും ഇരിക്കൂറും നിലനിർത്തിയതിനു പുറമെ കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങൾ ഇത്തവണ യുഡിഎഫ് പിടിച്ചെടുത്തു. പേരാവൂരിൽ കെ ശൈലജയെയാണ് സണ്ണി ജോസഫ് പരാജയപ്പെടുത്തിയത്. കണ്ണൂരിൽ ടി ഒ മോഹനൻ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ പരാജയപ്പെടുത്തിയാണ് വിജയം കൈവരിച്ചത്. കല്യാശ്ശേരി, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങളിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. പയ്യന്നൂരിൽ യുഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ 7,487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ തളിപ്പറമ്പിൽ 12,551 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യുഡിഎഫ് സ്വതന്ത്രൻ ടി കെ ഗോവിന്ദൻ വിജയകിരീടം ചൂടിയത്. അഴീക്കോട് മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ വി സുമേഷ് 349 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്.
2: യുഡിഎഫ് പാലക്കാട്ട് മുൻ വർഷത്തേക്കാൾ 3 സീറ്റ് കൂടുതൽ പിടിച്ചെടുത്തു. മത്സരിച്ച മന്ത്രി എം ബി രാജേഷ് പരാജയപ്പെടുകയും ചെയ്തു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
4: കഴിഞ്ഞ തവണത്തേക്കാൾ അധികമായി 3 സീറ്റുകൾ പിടിച്ചെടുത്താണ് യുഡിഎഫ് പാലക്കാട് ജില്ലയിൽ മുന്നേറ്റമുണ്ടാക്കിയത്. തൃത്താല, ചിറ്റൂർ, കോങ്ങാട് മണ്ഡലങ്ങളാണ് പിടിച്ചെടുത്തത്. തൃത്താലയിൽ മന്ത്രി എം ബി രാജേഷ് പരാജയപ്പെട്ടു. ഇത്തവണ മത്സരിച്ചില്ലെങ്കിലും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലമായിരുന്ന ചിറ്റൂരിലും എൽഡിഎഫ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒറ്റപ്പാലം ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിൽ എൽഡിഎഫിന്റെ ഭൂരിപക്ഷം കുറച്ചതും ജില്ലയിൽ യുഡിഎഫിന്റെ വിജയത്തിന് തിളക്കം കൂട്ടി. പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ബിജെപിക്ക് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പാലക്കാട് യുഡിഎഫിലെ രമേഷ് പിഷാരടിയും മലമ്പുഴയിൽ സിറ്റിംഗ് എംഎൽഎ പ്രഭാകരനുമാണ് വിജയിച്ചത്.
2: കേരളത്തിൽ യുഡിഎഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ മുന്നേറ്റം സൃഷ്ടിക്കാനാവാതെ കോൺഗ്രസ്. 13 സീറ്റിൽ 4 ഇടത്ത് മാത്രമാണ് അവർക്ക് വിജയിക്കാനായത്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
5: ശക്തന്റെ തട്ടകം ഇത്തവണയും ചുവന്നു തന്നെയിരിക്കും. സംസ്ഥാനമൊട്ടാകെ യുഡിഎഫ് തരംഗം തീർത്തപ്പോഴും ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് തൃശൂരിൽ യുഡിഎഫിന് വിജയിച്ചു കയറാനായത്.

0: വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും LDF തന്നെ വിജയിച്ചു. 1998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി NK അക്ബർ ഗുരുവായൂരിലും വിജയിച്ചു. മുല്ലൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി K രാജൻ മൂന്നാം തവണയും വിജയിച്ചു. എന്നാൽ മന്ത്രി R ബിന്ദുവിനെ പരാജയപ്പെടുത്തി തോമസ് ഉണ്ണിയാടൻ മുന്നേറി. വെറും 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണലൂരിൽ TN പ്രതാപനെ വീഴ്ത്തി പ്രൊഫസർ C രവീന്ദ്രനാഥ് വിജയിച്ചു കയറി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് കേരളത്തിൽ NDA യുടെ ഉജ്ജ്വല വിജയമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിലയിരുത്തി. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും BJPക്ക് നൽകിയ വിജയത്തിന് ജനങ്ങളോട് നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഒരു കക്ഷിയും ചെയ്തില്ലെന്നും നിയമസഭയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എത്തിക്കാനോ അഴിമതിക്കെതിരെ ശബ്ദമുയർത്താനോ ആരും ഉണ്ടായിരുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 15 വർഷം ബംഗാൾ ഭരിച്ച തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി BJP പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. സ്വാതന്ത്ര്യാനന്തര ബംഗാളിലെ ആദ്യ BJP ഗവൺമെന്റാണ് അടുത്ത ദിവസങ്ങളിൽ ഭരണത്തിൽ എത്തുന്നത്.

മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാൻമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ ഭവന പദ്ധതി എന്നിവ സംബന്ധിച്ച പരാതികൾ കേൾക്കുന്നതിന് ഓംബുഡ്സ്മാൻ MS അബ്ദുൾ കലാം ആസാദ് ഇന്നു മുതൽ ആലപ്പുഴയിൽ സിറ്റിംഗ് നടത്തും. ഇന്ന് തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ഓഫീസിലാണ് സിറ്റിംഗ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ജാഗ്രത നിർദ്ദേശമൊന്നും ഇല്ല. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ മുംബൈയിൽ 6 wicketsന് തോൽപ്പിച്ചു. ഇതോടെ 10 മത്സരങ്ങളിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് 6 പോയിന്റ് നേടി. അതേസമയം 9 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റ് നേടിയ ലക്നൌ സൂപ്പർ ജയൻസ് ടൂർണമെന്റിൽ നിന്ന് നോക്കൌട്ട് ഭീഷണി നേരിടുകയാണ്. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഒഡീഷ FC ബംഗളൂരു FC മത്സരം സമനിലയിൽ പിരിഞ്ഞു. 2 ടീമും ഓരോ ഗോൾ വീതം നേടി. ഇന്ന് മുംബൈ സിറ്റി FC ഈസ്റ്റ് ബംഗാൾ FCയെ നേരിടും. വൈകിട്ട് 7:30 മുംബൈയിലാണ് മത്സരം. UDFിന്റെ ചിട്ടയായ പ്രവർത്തനമാണ് വലിയ വിജയത്തെ സഹായിച്ചതെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിലെ 13-ൽ 12 സീറ്റ് നേടി UDF വൻ നേട്ടമാണ് കൈവരിച്ചതെന്ന് പ്രവീൺകുമാർ വിലയിരുത്തി. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ CPIMന്റെ പരാജയം പരിശോധിച്ച് ദൌർബല്യങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിത പരാജയമാണ് ജില്ലയിൽ ഉണ്ടായതെന്നും രാഗേഷ് പറഞ്ഞു. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി അശോക് കുമാർ വിജയിച്ചു. 1115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി BJP പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയിന്റെ തമിഴക വിക്ടറി കടകം. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 wicketsന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: എട്ട് ഏഴിന് കോഴിക്കോട് എത്തിച്ചേരേണ്ട മുംബൈ ലോക്മാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് 2:09 വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നുണ്ട്. ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ശുഭയാത്ര നേരുന്നു.
0: ഹാപ്പി ജേണി.
3: കാത്തിരുന്നു മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
5: വെനീസിയ ബാത്ത്വെയർസ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
5: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
7: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
8: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 103.6 റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
9: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
10: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
11: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
0: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
12: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 355 പോയിന്റ് ഉയർന്ന് 77,269, നിഫ്റ്റി 121 പോയിന്റ് ഉയർന്ന് 24,119 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി ഇന്നലെ വിപണിയിൽ സ്വർണ്ണവില പരിശോധിച്ചാൽ ഗ്രാമിന് 120 രൂപ കുറഞ്ഞ് 13,715 രൂപയായി, പവന് 109,720 രൂപ.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
12: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
1: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: ആയിരത്തി തൊള്ളായിരത്തി 1955 റിലീസായ ഉടൻ ഖട്ടോല എന്ന ഹിന്ദി സിനിമയുടെ തമിഴ് ഡബ്ബിംഗ് പതിപ്പായിരുന്നു അടുത്ത വർഷമിറങ്ങിയ വാനരത്തം. ചിത്രത്തിൽ നിന്ന് ലതാ മങ്കേഷ്കർ നേതൃത്വം നൽകുന്ന ഒരു സംഘഗാനം. രണ്ടു പതിപ്പുകളിലും ഗായികയായി വന്നത് ലതാ മങ്കേഷ്കർ. ചിത്രത്തിനു വേണ്ടി സംഗീതമൊരുക്കിയത് നൌഷാദ് അലി. ഇന്ന് മെയ് 5 നൌഷാദ് അലിയുടെ ഓർമ്മദിനം.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
5: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജി.

0: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
1: ഫോൺ 0495-233-4300.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ഒരു തെരുവിന്റെ കഥ. മലബാർ മേഖലയുടെ ഗണ്യമായ വികസനത്തിന് വഴിവെച്ച കനാലുകളെ എങ്ങനെയാണ് ബ്രിട്ടീഷ് സർക്കാർ വരുമാനത്തിനുള്ള സ്രോതസ്സായി കണ്ടിരുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്.
1: ഇപ്പോഴത്തെ കോഴിക്കോട് ജില്ലയിലെ നദികൾ, പ്രധാനപ്പെട്ട നദികൾ നമുക്ക് ചാലിയാർ, കല്ലായി, കോരപ്പുഴ, പൂനൂർപ്പുഴ, രാമർപുഴ ഇങ്ങനെയുള്ള പുഴകളാണ്.
0: കേരളത്തെ തെക്ക് വടക്ക് ബന്ധിപ്പിച്ച ജലമാർഗങ്ങളെക്കുറിച്ച് ഗവേഷണാത്മകമായി നിർമ്മിച്ച ജലമുദ്ര എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ പി അജിത് കുമാർ.
1: പ്രകൃതിയുടെ വരദാനമായ ഈ പുഴകളെ സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു സംഗതി നടന്നിട്ടുണ്ട്. അത 1800s മധ്യത്തിലാണ് നടക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രയത്നം, അയാളുടെ ചിന്തകൾ ഇതിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് മലബാർ കലക്ടറായിരുന്ന ഹെൻറി വാലന്റൈൻ കൊനോളി എന്ന് പറഞ്ഞിട്ടുള്ള മലബാർ കലക്ടറാണ്. അത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ 21-22 ജില്ലകളുണ്ട്. അതിൽ ഒരു ജില്ലയാണ് മലബാർ. പാലക്കാട് മുതൽ കണ്ണൂരിൻ്റെ വടക്ക് വരെ പോകുന്ന ഒരു വലിയ വിസ്തൃതിയിലുള്ള ഒരു ജില്ലയുടെ അധിപനായിട്ട് കലക്ടറായിട്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ നദികളെ എങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് ഈ ഭാഗത്ത് ഗതാഗതത്തിലുള്ളൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ യൂറോപ്പിലൊക്കെ കനാൽ പനി പടർന്നു പിടിക്കുന്ന സമയമായിരുന്നു. കനാൽ പനി എന്നാണ് അതിന് വിശേഷിപ്പിക്കുന്നത്. കാര്യം എല്ലാ സ്ഥലത്തും വികസനത്തിന് കനാലുകൾ നിർമ്മിക്കുക, നാവിഗേഷൻ ലോക്കുകൾ നിർമ്മിക്കുക, ഇങ്ങനെയുള്ള വിപുലമായിട്ടുള്ള ഒരു സാങ്കേതിക പരിജ്ഞാനം കൂടെ ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് ഉണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇതിന് മുൻകൈ എടുത്തത്. ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ആ കാലത്ത് 1821 തന്നെ സ്പെഷ്യൽ കമ്മീഷണർ ഗ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഓഫീസറാണ് തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള ഒരു കനാൽ അലൈൻമെൻ്റ് പ്രപ്പോസ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കാരണമായിട്ടുള്ളത് ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള ഒരു സർവേ കൊണ്ടാണ്. GTS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാപ്പിംഗ് അവർ നടത്തിയിരുന്നു. ഇപ്പം നമ്മൾ ഡിജിറ്റലായിട്ട് സാറ്റലൈറ്റ് വെച്ച് നോക്കുമ്പോഴും അതും അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ട് ആ കാലത്ത് സാധാരണ തിയോട്ടലൈറ്റ് ഡംബി ലെവലൊക്കെ വെച്ചിട്ട് അവർ ചെയ്തിട്ട് അത്രയും പക്കായിട്ടുള്ള ഒരു മാപ്പ് തയ്യാറാക്കണം. അപ്പോൾ ആകാശത്തു നിന്ന് കാണുന്ന പോലെ കേരളത്തിന് തന്നെ കാണാൻ പറ്റുക, കടലാസ് കാണാൻ പറ്റുക. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ നീളുന്ന ഒരു കനാലിൻ്റെ അലൈൻമെൻറ്റ് 1822 തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡെവലപ്മെൻറ്റൊക്കെ വരുന്നത്. കൊനോലിക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
0: സിവിൽ എഞ്ചിനീയറായ കേണൽ ഫേബറിന് 1857 ജനുവരി 24 ആക്ടിംഗ് കളക്ടറായിരുന്ന റോബിൻസൺ എഴുതിയ കത്ത് ഇങ്ങനെയാണ്. മലബാറിലെ ഗതാഗത യോഗ്യമായ കനാലുകളുടെയും അവയുടെ നിർമ്മാണ ചെലവും ഉൾപ്പെടെയുള്ള ചില വിവരങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഈ കനാലുകളിൽ കൂടി പോകുന്ന തോണികളുടെ വിവരവും ഞാൻ പ്രത്യേകം നിരീക്ഷിച്ചിട്ടുണ്ട്. മലബാറിൽ 8 പൈസ മുതൽ 1 അണ വരെയാണ് 1 ടൺ തൂക്കം 1 മൈൽ ദൂരം കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ചെലവ്. ഇതറിഞ്ഞാൽ മാത്രമേ മലബാറിലെ കനാൽ വഴിയായുള്ള ഗതാഗതത്തിന് ടോൾ ഏർപ്പെടുത്തുവാൻ കഴിയൂ. ഏതൊക്കെ ചരക്കുകളാണ് കനാൽ വഴി കടന്നു പോകുന്നത് എന്ന അറിവും നമുക്കുണ്ടായിരിക്കണം. മലബാറിലെ നിലവിലുള്ള കനാലുകൾ ഒന്നും തന്നെ ഈ നാട്ടിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പ്രധാന വസ്തുത. പൂർണ്ണമായും ഈ കനാലുകൾ ജലഗതാഗത പാതകൾ മാത്രമാണ്. അവ തീരപ്രദേശത്തെ കായലുകളോടും നദികളുടെ അഴിമുഖങ്ങളോടും ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഇവയുടെ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമുള്ള ചെലവ് നാം ഒരു ടോൾ ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കണം കണ്ടെത്തേണ്ടത്. മലബാറിനെപ്പോലെ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് ഈ ടോൾ പിരിവ് യാതൊരു

ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ലെന്നത് ഓർമ്മിപ്പിക്കട്ടെ. ഉത്സാഹപ്രിയരാണ് ഇവിടുത്തെ ജനത. തീരപ്രദേശത്തെ പുഴകളിലെ കടവുകൾ വർഷത്തിൽ 36,000 ഉറുപ്പികയ്ക്കാണ് നാം ലേലത്തിൽ കൊടുക്കുന്നത് എന്ന വസ്തുതയും താങ്കളെ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെ കനാലുകളിലെ ഗതാഗതത്തിന് ടോൾ ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ടും വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ കരാർ അടിസ്ഥാനത്തിലാണ് നാം നൽകേണ്ടത്. അതായിരിക്കും ലാഭകരവും സുരക്ഷിതവും. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയും ഇല്ലാതാവും. നിലവിലുള്ള കനാലുകളെ ടോൾ പിരിവിനായി ഞാൻ രണ്ടായി തരംതിരിക്കുന്നു. ഒന്നാം ക്ലാസ് എന്നും രണ്ടാം ക്ലാസ് എന്നും ഞാനിവയെ വിളിക്കുന്നു. പയ്യോളിക്കനാൽ, കനോലിക്കനാൽ, ചാവക്കാട് കനാൽ, കാലിക്കറ്റ് ബസാർ കനാൽ എന്നീ കനാലുകളെയാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പെടുത്തിയിട്ടുള്ളത്. ഇവയിൽ നിന്ന് നാം ഉയർന്ന രീതിയിലാണ് ടോൾ പിരിച്ചെടുക്കേണ്ടത്. ഇതിൽ കാലിക്കറ്റ് ബസാർ കനാലിന്റെ പണി മുഴുവനായും തീർന്നിട്ടില്ല. 1 മൈൽ ദൂരം മാത്രമാണിപ്പോൾ തോണികൾ സഞ്ചരിക്കുന്നത്. സുൽത്താൻ കനാൽ, ബടകര കനാൽ, താനൂർ കനാൽ, എടത്തുരുത്തി കനാൽ എന്നീ കനാലുകളെയാണ് ഞാൻ രണ്ടാം ക്ലാസ് കനാലുകളായി കാണുന്നത്. ഇവയിൽ താരതമ്യേന ചുരുങ്ങിയ രീതിയിലെ ടോൾ ഏർപ്പെടുത്തേണ്ടതായുള്ളൂ. ഒന്നാം ക്ലാസ്സിൽ പെടുന്ന കനാലുകളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി ടോൾ പിരിച്ചെടുക്കാം. കാരണം ഇവയിൽ തന്നെ കൂടുതലും കുറഞ്ഞതുമായ ഗതാഗതം നടക്കുന്ന കനാലുകളുണ്ട്. അതിനാൽ താങ്കളുടെ യുക്തം പോലെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാവുന്നതാണ്. കനോലിക്കനാലിൽ കൂടി ഒരു വർഷം ശരാശരി 5,400 തോണികൾ കടന്നുപോകുന്നു. ചാവക്കാട് കനാലിൽ കൂടി ഒരു വർഷം കടന്നുപോകുന്നത് 8,000 തോണികളാണ്. എടത്തുരുത്തി കനാലിൽ കൂടി 2,640 തോണികളും. ഒന്നാം ക്ലാസ് കനാലുകളിലെ ഗതാഗതത്തിന് 6 പൈസ ഓരോ ടണ്ണിനും 1 മൈൽ ദൂരത്തേക്കെന്ന തോതിലും, രണ്ടാം ക്ലാസ് കനാലുകളിലെ ഗതാഗതത്തിന് 4 പൈസ എന്ന തോതിലുമാണ് നാം ടോൾ പിരിച്ചെടുക്കേണ്ടത്. അടുത്തതായി കോഴിക്കോട്ടെ കനോലി കനാലിനെ കുറിച്ചാണ് പറയാനുള്ളത്. 6 മൈൽ നീളമാണിതിനുള്ളത്. ചില സ്ഥലങ്ങളിൽ നാം ആഴം കൂട്ടേണ്ടതായുണ്ട്. അതുപോലെ തന്നെ ചീർപ്പുകൾ, ലോക്സ് വെക്കേണ്ടതും ആവശ്യമാണ്. ഉപ്പുവെള്ളം കടക്കുന്നത് നിയന്ത്രിക്കാനാണിത്. ഇപ്പോഴുള്ള ചീർപ്പുകൾ ഒരു പരിധിവരെ വലിയ തോണികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ചെറിയ തോണികൾക്ക് മാത്രമേ അനായാസം ഇതുവഴി കടന്നുപോകുവാൻ കഴിയുന്നുള്ളൂ. അതിനാൽ ടോൾ ആവശ്യത്തിനായി തോണികളുടെ വലിപ്പം കൂടി നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. അടിയന്തരമായി 9,000 ഉറുപ്പിക കൂടി നാം ഈ കനാൽ മെച്ചപ്പെടുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾക്കുമായി ചെലവിടേണ്ടതുണ്ട്. എന്നാൽ ഭാവിയിൽ ടോൾ ഇനത്തിലേക്ക് ഗണ്യമായ ലാഭം കൈവരിക്കാൻ ഒരു പരീക്ഷണമെന്ന നിലയിൽ ടോൾ പിരിവ് ഈ കനാലിൽ ഇപ്പോൾ തന്നെ ഏർപ്പെടുത്താം. 790 രൂപ മുടക്കി നിർമ്മിച്ച ബടകര കനാൽ വേലിയേറ്റ സമയത്തല്ലാതെ ഗുണം ചെയ്യുന്നില്ല. വർഷം മുഴുവനായും ഈ കനാൽ ഉപയോഗിക്കുവാൻ പറ്റില്ല. 3 മൈൽ നീളമാണിതിനുള്ളത്. സുൽത്താൻ കനാലിനും നീളം ഇത്ര തന്നെ വരും. ചാവക്കാട് കനാലിന് 15 മൈൽ നീളം വരും. ഇതിലൂടെ ഒരു വർഷം ശരാശരി 8,000 തോണികൾ കടന്നുപോകുന്നു. ഈ കനാൽ വളരെയേറെ മെച്ചപ്പെടുത്തേണ്ടതായുണ്ട്. ഞാനെന്റെ റിപ്പോർട്ട് അവസാനിപ്പിക്കട്ടെ. ടോൾ ഏർപ്പെടുത്തുന്നതിന് മുൻപായി അറ്റകുറ്റപ്പണികൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.

0: പ്രധാനമായിട്ടും അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നത് പുഴ അല്ലെങ്കിൽ അതുപോലെ കായലുകൾ ഇങ്ങനെയുള്ളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗതാഗത സംവിധാനങ്ങളായിരുന്നു. ഇത് കോഴിക്കോട് മാത്രമായിട്ടല്ല, മലബാറിലുടനീളം ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് കാലക്രമേണ അവയിൽ പലതും ഉപയോഗശൂന്യമാവുകയും അല്ലെങ്കിൽ ഉപയോഗിക്കാതെ നശിച്ചു പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
1: കോഴിക്കോട് ഒരു ആധുനിക നഗരമായി പരിണമിച്ചതിനെ കുറിച്ച് വിശദമായ ഗവേഷണം നടത്തിയ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ഷിനോയ് ജസിന്തിന്റെ നിരീക്ഷണങ്ങൾ.
0: ഇറ്റാലിയൻ സഞ്ചാരിയായിട്ടുള്ള വർത്തേമയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സാമൂതിരിയുടെ ഈ ഇതിനോട് ചേർന്ന ഒരു പുഴവക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കടപ്പുറത്ത് നിന്നും ഒരു പുഴ ഒഴുകി വരുന്നു, ആ പുഴയിലൂടെയാണ് ഈ കടത്തുവഞ്ചികൾ വരുന്നതും സാധനങ്ങൾ ഈ വലിയങ്ങാടിയുടെ പ്രദേശത്തേക്ക് എത്തിക്കുന്നതൊക്കെയുള്ള പരാമർശങ്ങൾ വേറെയും രേഖകളിലുണ്ട്, സാമൂതിരി രേഖകളിലും പറയുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ പുഴവക്ക്? ഇത് നമുക്ക് ഇന്നത്തെ കോഴിക്കോട് കാണാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അന്വേഷണങ്ങളിൽ നിന്നും ഞാനത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, പുഴവക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ മാതൃഭൂമി ഓഫീസൊക്കെ നിൽക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, ആ ഒരു ജംഗ്ഷൻ, ആ

0: ഭാഗത്തേക്ക് അറബിക്കടലിനകത്ത് നിന്നും ഒരു സ്ട്രീം ഉണ്ടായിരുന്നു, ഒരു ചാല് ഒഴുകിയിരുന്നു. പിന്നീട് അത് തൂർന്നു പോയതാണ്. അപ്പൊ ആ രീതിയിൽ ഇവിടേക്കാണ് വഞ്ചികളും കാര്യങ്ങളൊക്കെ വരുന്നു. അതങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിയിട്ട് നമ്മുടെ ബിഗ് ബസാർ വലിയങ്ങാടിക്കുള്ളിലേക്ക് വരുന്നു. അവിടെയാണ് സാധനങ്ങൾ ഇറക്കാൻ അവർ ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ പരിസരത്തൂടെ ഒഴുകിയിരുന്ന ഈ കനാലിന്റെ ഒരു അവശിഷ്ടങ്ങൾ എന്നുള്ള, അല്ലെങ്കിൽ ഈ ചാലിന്റെ ഒരു അവശിഷ്ടങ്ങൾ എന്നുള്ള രീതിയിൽ പിന്നീട് നമുക്ക് ഈ ബസാറിന്റെ ഉള്ളിൽ കൂടെ ഒഴുകിപ്പോകുന്ന ഒരു കനാലിന്റെ കുറിച്ചുള്ളത് ബ്രിട്ടീഷ് റെക്കോർഡുകളുണ്ട്. അങ്ങനെ ബസാർ കനാൽ എന്നാണ് പറഞ്ഞിരുന്നത്. കാലങ്ങൾക്കിപ്പുറം ആ കനാൽ തപ്പിപ്പോയ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് റെയിൽവേ കോളനിക്കുള്ളിലൂടെ കടന്നു പോകുന്ന ഒരു ഓവുചാലാണ്. ഈ ഓവുചാൽ അവസാനം എത്തിച്ചേർന്നത് കല്ലായിപ്പുഴയിലേക്കാണ്. അപ്പം ഒരു പക്ഷേ ഇത് ആ പഴയ കണക്ഷൻ ആണെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത്, അതായത് നാലാം പ്ലാറ്റ്ഫോമിൻ്റെ പരിസരത്തൂടെ ഒഴുകിപ്പോകുന്ന, അപ്പം ആ സ്ഥലത്തിന് രേഖകളിൽ ഇപ്പോഴും പുഴവക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പുഴ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. മുനിസിപ്പൽ കൗൺസിലിന്റെ കീഴില് അവരുടെ ആനുവൽ പ്രൊസീഡിങ്സിൽ 1920-21 കാലഘട്ടത്തിൽ ഉള്ള ഒരു കണക്ക് പറയുന്നത്, ഞാൻ ആ കണക്കിലെ ചില ഭാഗങ്ങളൊന്നും ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. മൊത്തം കൗൺസിലിൻ്റെ കയ്യിലുള്ളത് 70 മൈല് റോഡുകളാണ്. അതിൽ 24 മൈല് മെറ്റൽഡാണ്. മെറ്റൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെക്കാഡൻ ടാറിങ് പോലത്തെ ഇത് ചെയ്തിട്ടുള്ള റോഡുകളാണ്. മെറ്റൽ റോഡുകൾ ഉണ്ടാക്കണമെന്ന് ഉണ്ട്, പക്ഷേ നഗരത്തിലും പരിസര പ്രദേശത്തും മെറ്റൽ കിട്ടാൻ, മെറ്റൽ ഇവിടെ കരിങ്കല്ലാണ് ഉദ്ദേശിക്കുന്നത്, കരിങ്കല് കിട്ടാൻ അന്ന് വലിയ പ്രയാസമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഉൾപ്രദേശത്ത് നിന്നും ഈ കല്ലുകൾ കനാലിൽ, അതായത് ചെറിയ ചെറിയ തോണികളിലാക്കിയിട്ട് കനാലിലൂടെയാണ് ഇത് നഗരത്തിലേക്ക് എത്തിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പോണ പോലെ വലിയ ലോറികളുണ്ടല്ലോ, അങ്ങനത്തെ ടോറസ് ഒക്കെ പോലത്തെ ലോറികളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നഗരത്തിലേക്ക് എളുപ്പത്തിൽ ഇത്തരം സാധനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിരുന്നത് കനാലുകളെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കണം കനാൽ ഗതാഗതം അന്ന് എന്തായിരുന്നുള്ളത്.
1: കനാലുകൾ ബ്രിട്ടീഷ് മലബാറിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും വിഭവ സമാഹരണത്തിൽ അവ വഹിച്ച പങ്കിനെക്കുറിച്ചുമെല്ലാമാണ് ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അവലംബം അഡ്വക്കേറ്റ് ടി ബി സെലുരാജ് രചിച്ച കോഴിക്കോടിന്റെ എഴുതാപ്പുറങ്ങൾ എന്ന ഗ്രന്ഥം. നിർവഹണ സഹായം ആദിത്യൻ എസ് എസ്. ഒരു തെരുവിന്റെ കഥ. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ.
0: സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: കോ ഓപ് കേരള സർട്ടിഫിക്കേഷനോടുകൂടിയ ശുദ്ധമായ വെളിച്ചെണ്ണ.
4: കേരസമൃദ്ധി വെളിച്ചെണ്ണ, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
8: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
9: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
10: ശോഭിക വെഡിംഗ്സ്,
11: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ. കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
12: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
13: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
14: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
13: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
12: അപൂർവ ഗാനം.

ബി ആർ ചോപ്ര സംവിധാനം ചെയ്ത റിലീസ് ചെയ്യാത്ത ഹബ്ബ ഖാത്തൂൻ എന്ന ഹിന്ദി ചലച്ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റഫി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. മുഹമ്മദ് റഫിയുടെ ശബ്ദലേഖനം ചെയ്ത അവസാന ഗാനമാണിതെന്ന് പറയപ്പെടുന്നു. വർഷങ്ങൾക്കു ശേഷം ഇതേ ഈണത്തിൽ ഒരു പ്രശസ്ത ഗാനം ധ്വനി എന്ന ചിത്രത്തിൽ നാം കേൾക്കുകയുണ്ടായി. നൌഷാദിൻ്റെതാണ് സംഗീതം.

0: ആ അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലല്ലോ. എന്തായിരുന്നു?
1: 1 ലിറ്റർ വെളിച്ചെണ്ണ.
0: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എന്തെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
1: ഏയ് അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
2: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
3: ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത് പരിചയ സമ്പന്നരായ സീനിയർ ഡോക്ടർമാരുടെ സേവനവും അപകടാവസ്ഥയിലുള്ള പ്രസവമടക്കം പ്രസവ ചികിത്സകൾക്ക് ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യവുമുള്ള ഗൈനക്കോളജി വിഭാഗവുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. ഫോൺ 9745010025.
2: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് HPV വാക്സിൻ ജില്ലയിൽ ആരോഗ്യവകുപ്പ് സൗജന്യമായി വിതരണം ചെയ്തു വരികയാണ്. ഈ മാസം 31 വരെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ഇത് സൗജന്യമായി നൽകുന്നുണ്ട്. HPV വാക്സിൻ സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നൽകുന്ന പ്രതിരോധത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ നവ്യ ജയ തൈക്കാട്ടിൽ.
6: ചില രോഗങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സാധിക്കും. എന്നാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ നമുക്ക് തടയാൻ പലപ്പോഴും സാധിക്കാറില്ല. എന്നാൽ ചില ക്യാൻസറുകൾ നമുക്ക് തടയാനോ പ്രതിരോധിക്കാനോ സാധിക്കും. വാക്സിൻ വഴി പ്രതിരോധിക്കാവുന്ന രണ്ട് ക്യാൻസറുകളാണുള്ളത്. ഒന്ന്, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊണ്ട് ലിവർ ക്യാൻസർ തടയാൻ സാധിക്കും. മറ്റൊന്ന്, സ്ത്രീകളിൽ കാണുന്ന ഗർഭാശയകള ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ, അത് തടയാൻ HPV വാക്സിൻ കൊണ്ട് സാധിക്കും. HPV വാക്സിൻ നമ്മുടെ സൗജന്യ വാക്സിനേഷൻ പ്രോഗ്രാമിലേക്ക് ഈ അടുത്ത് സൗജന്യമായി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ പദ്ധതിയിലേക്ക് ചേർക്കപ്പെട്ട ഒരു വാക്സിനാണ് HPV. എന്നാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഈ വൈറസാണ് ഭൂരിഭാഗവും 99.7% ഗർഭാശയമുഖ ക്യാൻസറിന് കാരണമാകുന്നത്. ഇതിനെതിരെയുള്ള ഒരു വാക്സിൻ വഴി, അത് വളരെ നേരത്തെ കുട്ടികൾക്ക് നൽകുന്നത് വഴി നമുക്ക് ഈ ക്യാൻസർ തടയാൻ സാധിക്കും. നിലവിൽ 14 വയസ്സ് പൂർത്തീകരിച്ച പെൺകുട്ടികൾക്കാണ് ഈ വാക്സിൻ സൗജന്യമായി നൽകുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറുകളിൽ രണ്ടാം സ്ഥാനമാണ് ഗർഭാശയമുഖ ക്യാൻസറിനുള്ളത്. പ്രതിവർഷം 2022 തന്നെ ഏകദേശം 80,000 സ്ത്രീകൾക്ക് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാവുകയും അതിൽ തന്നെ 35,000 തൊട്ടു താഴെയായി സ്ത്രീകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെ 160 രാജ്യങ്ങളിൽ നിലവിൽ പൊതുജനാരോഗ്യ പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി HPV വാക്സിനേഷൻ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഇന്ത്യയിലും ഇപ്പോൾ ഈ വാക്സിൻ സൗജന്യമായി ദേശീയ കുത്തിവയ്പ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം 4,000 രൂപ വരുന്ന ഒരു വാക്സിനാണ് മാർക്കറ്റിൽ. ഒരു 10 വർഷത്തോളമായി ഇത് സ്വകാര്യ മേഖലയിലുമൊക്കെ ലഭ്യമായിട്ടുള്ള വാക്സിനാണ്. ഈ ഒരു വാക്സിൻ കുറച്ച് മുൻപ് 5-6 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ IMA വഴിയൊക്കെ ഡോക്ടേഴ്സിൻ്റെ കുട്ടികളും മറ്റ് പലരും തന്നെ എടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോഴാണ് ഇത് സൗജന്യമായിട്ട് ലഭ്യമാക്കുന്നതും എല്ലാ കുട്ടികൾക്കും ലഭ്യമാകാനുള്ള ഒരു അവസരമുണ്ടായിട്ടുള്ളതും. ഈ ഒരു 1.5 മാസക്കാലയളവിൽ ഇന്ത്യയിലെ 100,000+ കുട്ടികൾ ഈ വാക്സിൻ എടുക്കുകയും കേരളത്തിൽ മാത്രം 60,000+ കുട്ടികൾക്ക് ഈ വാക്സിൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിൽ ലോകത്ത് 10,000,000+ കുട്ടികൾക്കാണ് ഈ വാക്സിൻ നൽകിയിട്ടുള്ളത്. ഒരു 10 വർഷക്കാലയളവിൽ ഈ വാക്സിൻ ഏകദേശം പൂർണ്ണമായി കുട്ടികൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗർഭാശയമുഖ ക്യാൻസർ പൂർണ്ണമായും തടയാൻ സാധിക്കും. ഈ HPV എന്ന വൈറസിന് പലതരം ടൈപ്പുകളുണ്ട്. അതിൽ 4 ടൈപ്പുകളാണ് പ്രധാനമായിട്ടും ക്യാൻസർ ഉണ്ടാക്കുന്നത്. അതിൽ ഇന്ത്യയിലൊക്കെ 83% ഗർഭാശയമുഖ ക്യാൻസർ ഉണ്ടാക്കുന്ന 2 വൈറസുകളുണ്ട്, 16, 18 HPV. ഈ 2 ടൈപ്പുകളും ഈ ഒരു വാക്സിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 ഡോസ് വാക്സിൻ മതി സംരക്ഷണം ലഭിക്കാനായിട്ട്. ഈ വാക്സിൻ ഇതുവരെ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ May 31 വരെ ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ ഈ വാക്സിൻ നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രത്തിലും നൽകുന്നുണ്ട്. വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു വാക്സിനാണിത്. നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങളായി ലോകം മുഴുവൻ ഉപയോഗിക്കുന്നതും അതുപോലെ വളരെ ലഘുവായിട്ടുള്ള വാക്സിൻ എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ കുട്ടികൾക്ക് എടുത്ത സ്ഥലത്ത് വളരെ അപൂർവമായി കുട്ടികൾക്ക് ചെറിയൊരു ചൊറിച്ചിലോ തടുപ്പോ ചുവപ്പോ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചെറിയൊരു പനി. അതിൽ കൂടുതലുള്ള ഗുരുതരമായ യാതൊരു പാർശ്വഫലങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ വാക്സിന്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ ക്യാൻസർ തടയാനുള്ള ഒരു സുരക്ഷിതമായ ഒരു മാർഗമാണ് ഈ വാക്സിൻ. അപ്പോൾ 14 വയസ്സ് പൂർത്തീകരിച്ച് 15 വയസ്സ്

0: 15 വയസ്സ് ഈ മെയ് 31 വരെയാണെങ്കിൽ 15 വയസ്സ് കഴിഞ്ഞ ഒരു 90 ദിവസം ആയിട്ടില്ലെങ്കിൽ ആ കുട്ടികൾക്ക് കൂടി ഒരു ഗ്രേസ് പീരീഡ് കൂടിയുണ്ട്. ആ കുട്ടികൾക്ക് കൂടി വാക്സിൻ പ്രോഗ്രാമിൽ ലഭ്യമായിരിക്കും. തീർച്ചയായും ഏവരും ക്യാൻസർ തടയാനുള്ള ഈ വാക്സിൻ ലഭ്യമാകുന്ന അവസരം ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്. നന്ദി.
1: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് സൗജന്യമായി നൽകുന്ന HPV വാക്സിനെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് ജില്ലാ RCH ഓഫീസർ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിച്ചത് നവജാത ശിശുക്കളുടെ പരിചരണത്തിനായി നിയോ നാറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
5: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
7: ഒരു ഗ്രാമഫോൺ നാടകഗാനം ചന്ദ്രമതിയും സംഘവും പാടിയത്. ഗാനശില്പികൾ P. ഭാസ്കരൻ, MS ബാബുരാജ്.

0: ചന്ദ്രമതിയും സംഘവും പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
3: ഒപ്റ്റിക് അവന്യൂ, ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
6: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഒപ്റ്റിക് അവന്യൂ, ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
6: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തിരഞ്ഞെടുപ്പ് ഫലം ഇന്നലെ പുറത്തുവന്നു. കേരളത്തിൽ 102 സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി വൻ തിരിച്ചുവരവാണ് നടത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 35 സീറ്റിൽ മാത്രം ഒതുങ്ങി. NDA 3 സീറ്റുമായി കരുത്ത് തെളിയിച്ചു. രണ്ടാം പിണറായി സർക്കാരിലെ 19 മന്ത്രിമാരിൽ 13 പേർ പരാജയപ്പെട്ടു. CPMന്റെ ശക്തി ദുർഗങ്ങളിൽ പോലും വിള്ളലുണ്ടായി എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിന്റെ ബാക്കിപത്രമാണ്. പാർട്ടി വിട്ട് മറുചേരിയിലെത്തി മത്സരിച്ച പലരും വിജയിച്ചു എന്നത് CPMന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഗൗരിദാസൻ നായർ:
3: വളരെ സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഈ കഴിഞ്ഞിരിക്കുന്നത്. ബംഗാള്, കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആസാം, ഇത്തരം സംസ്ഥാനങ്ങളിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവായി നാം കാണുന്ന ഒരു പ്രവണത, ഒന്ന് BJPയുടെ മുന്നേറ്റം, അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ സീറ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള നേട്ടം, അത് ചെറുതല്ല. അസമിലെ അധികാരം നിലനിർത്തുന്നതിനും പുതുച്ചേരിയിൽ അധികാരം കൈയാളുന്നതിനും അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നതിനും കഴിഞ്ഞിരിക്കുന്നു. ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരം പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശൈലിയെ വെല്ലുവിളിച്ചുകൊണ്ട് ബംഗാളിലെ ജനങ്ങൾക്കിടയിൽ വളരെ വ്യാപകമായി ഉണ്ടായിരുന്ന അസംതൃപ്തിയെ മുതലെടുത്തുകൊണ്ട് അതിൽ നിന്ന് നേട്ടം കൊയ്യുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ചെയ്തതെന്ന് കാണാൻ. ഇതേപോലെ തന്നെ തമിഴ്നാട് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് TVK ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. അസമിലാകട്ടെ NDAയുടെ ഏതാണ്ട് സമ്പൂർണമായ മുന്നേറ്റം എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർ ശക്തമായ നിലയിൽ അധികാരം നിലനിർത്തുകയാണ്. പുതുച്ചേരിയുടെ കാര്യം പറയേണ്ടതില്ല, ചെറിയൊരു സംസ്ഥാനമാണ്. അവിടെ NDA ഏതാണ്ട് സമ്പൂർണ്ണ ആധിപത്യം ഇതിനകം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റ തിരിച്ചടി എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ ഭരണ വ്യവസ്ഥയിൽ ഏതാണ്ട് കഴിഞ്ഞ 60 വർഷക്കാലമായിട്ട് ഒരു സന്ദർഭത്തിൽ പോലും ഇടതുപക്ഷം അധികാരത്തിന് പുറത്തു നിന്നിട്ടില്ല. ബംഗാൾ, ത്രിപുര, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷ പാർട്ടികൾ ഗവൺമെന്റ് നയിച്ചുകൊണ്ട് അധികാരത്തിലിരുന്നത്. അതേപോലെ തന്നെ മണിപ്പൂരിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും CPI ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു. കേരളത്തിലെത്തുമ്പോൾ കേരളത്തില് 35 സീറ്റിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചുരുങ്ങിയിരിക്കുന്നു. 102 സീറ്റുകളിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി സവിശേഷതമായി പറഞ്ഞാൽ കോൺഗ്രസ് 63 സീറ്റുകളോടെ നേടിയിരിക്കുന്നു. ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭരണ രീതിയെപ്പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയോടുള്ള ജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ പറ്റി എല്ലാം നമ്മളോട് ഒരുപാട് പറയുന്നുണ്ട്. ഇവിടുത്തെ ഒരു സുപ്രധാനമായ കാര്യം, ഇടതുപക്ഷം ദേശീയ തലത്തിൽ കൂടുതൽ പാർശ്വവൽക്കരണം നേരിടും എന്നുള്ളതാണ്. ഇവിടെ CPMന് തിരിച്ചടിയേറ്റെങ്കിൽ, അല്ലെങ്കിൽ ആ പാർട്ടിയിലെ 3 പ്രബലരായ നേതാക്കൾ ശ്രീ ജി സുധാകരൻ, ശ്രീ TK ഗോവിന്ദൻ, ശ്രീ V കുഞ്ഞിക്കൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി മറുപക്ഷത്തെത്തി തെരഞ്ഞെടുപ്പ് മത്സരിച്ച് വൻ വിജയം നേടി എന്ന് പറയുമ്പോൾ അതിനർത്ഥം CPIMനുള്ളിലെ തിരുത്തൽ ശക്തികൾ തങ്ങളുടെ വോട്ട് വളരെ ശക്തമായി പ്രയോഗിച്ചു എന്നാണ്. അതിന്റെ സൂചനയാണ് ശ്രീ പിണറായി വിജയൻ തന്നെ ആദ്യത്തെ 6 റൗണ്ടിൽ പിന്നിൽ നിന്നത്. ഇന്ന് നഷ്ടമായ പാർട്ടി അണികളിലെ അനുഭാവികൾക്കിടയിലെ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടുതൽ നഷ്ടത്തിലേക്കായിരിക്കും അവർ പോവുക.
2: വികസനത്തിന്റെ പേരിൽ മാത്രം ജനങ്ങളുടെ വോട്ട് നേടാമെന്ന ഭരണകക്ഷിയുടെ ധാരണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെറ്റിയതെന്ന് അഭിപ്രായപ്പെടുന്നു മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ.
4: അധികാരത്തിലിരിക്കുന്ന പാർട്ടി പരാജയപ്പെടുമ്പോൾ അത് ഭരണവിരുദ്ധ വികാരം തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അതല്ല കാണുന്നത്. ഭരണവിരുദ്ധ വികാരം

0: ത്തേക്കാൾ കൂടുതൽ ഒരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി ചിന്തിക്കാൻ ജനങ്ങൾക്ക് ന്യായമായ കാരണങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പാർട്ടി തന്നെ തുടർച്ചയായി അധികാരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അതിന്റേതായ ചില പ്രശ്നങ്ങളുണ്ട്, അപകടങ്ങളും ഉണ്ട്. അമേരിക്കയിൽ പ്രസിഡന്റിന്റെ കാലാവധി 2 ടേമായി ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അത് വെറുതെ ചെയ്തതല്ല, അതിനൊക്കെ ചില അർത്ഥങ്ങളുണ്ട്. അതുപോലെ ഇവിടെയും പിണറായി വിജയന്റെ 3-ാമത്തെ ഊഴം 15 വർഷം ഒരാൾ തന്നെ ഇവിടെ ഭരിക്കുക, അങ്ങനെ ഒരു അവസ്ഥ അത്ര അഭികാമ്യമല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഈ മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്തത്. അത് ജനാധിപത്യത്തിന്റെ ആരോഗ്യകരമായ ഒരു അവസ്ഥയെ കൂടിയാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് ഒരു പാർട്ടി തുടർച്ചയായി അധികാരത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അവിടെയാണ് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരു മന്ത്രിസഭയുടെ കാലാവധി 5 വർഷം മാത്രമാണ്. 5 വർഷം കഴിയുമ്പോൾ ഫ്രഷ് ആയി മാൻഡേറ്റ് നമ്മൾ സ്വീകരിക്കണം അല്ലെങ്കിൽ പുതുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അധികാരത്തെ ലിമിറ്റ് ചെയ്യുന്നു, അധികാരത്തിന്റെ പരിധി ലിമിറ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അധികാരത്തിന്റെ കാലാവധിയും ലിമിറ്റ് ചെയ്യുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങളുടെ അംഗീകാരം ഉണ്ടെങ്കിൽ അധികാരത്തിലേക്ക് വരാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു 3-ാം ഊഴം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ചില അപകടങ്ങളുണ്ട്. ഒരുപക്ഷെ ആ അപകടങ്ങളെ കുറിച്ച് ഒരു സബ് കോൺഷ്യസ് ആയിട്ടാണെങ്കിലും ജനങ്ങൾക്ക് ഒരു ചിന്ത ഉണ്ടായി കാണണം. അതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഈ 3rd term ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നൽകേണ്ടതില്ല എന്ന തീരുമാനം ജനങ്ങൾ എടുത്തത്. അല്ല, ഇവിടെ നമ്മൾ ഏത് തെരഞ്ഞെടുപ്പും ചില പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ആ പാഠങ്ങൾ പഠിച്ചു തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് കുറെ കൂടി വികസനം എന്ന് പറഞ്ഞാൽ റോഡ് നിർമ്മാണവും കെട്ടിടം നിർമ്മിക്കുന്നതും മാത്രമല്ല, വികസനത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സന്തുഷ്ടിയാണ്, സമാധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്തുഷ്ടമായ ഒരു ജീവിതക്രമം അത് ഉറപ്പാക്കാൻ അതേപോലെ മുഖ്യമന്ത്രിക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതില്ലെങ്കിൽ മറ്റെന്ത് വികസന പ്രവർത്തനം വന്നാലും ജനങ്ങൾക്ക് തൃപ്തി ഉണ്ടാവില്ല. ജനങ്ങൾക്ക് വേണ്ടത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഒരു സന്തുഷ്ടമായ സമൂഹം. ആ സന്തുഷ്ടമായ സമൂഹത്തിന് അങ്ങനെ ഒരു ജനതയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യം അത് ഒരു ഭരണകർത്താവിന് നൽകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. പല പ്രശ്നങ്ങളും അതിലുണ്ട്. അവരുടെ ഒരു ഡിഗ്നിറ്റി, അന്തസ് തുടങ്ങിയ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ട്. അത് ഉറപ്പാക്കി കൊടുക്കുക. വികസനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകിയത് കൊണ്ടോ ജനം ഒരു ഗവൺമെന്റിനെയും ദീർഘകാലം അധികാരത്തിൽ നിലനിർത്തില്ല.
1: ജനങ്ങൾക്ക് തുല്യതയും നീതിയും നടപ്പാക്കലാണ് ജനാധിപത്യം എന്ന സന്ദേശമാണ് വോട്ടർമാർ ഇവിടെ നൽകുന്നത്. എഴുത്തുകാരൻ ഡോക്ടർ എം.എൻ. കാരശ്ശേരി.
2: 10 കൊല്ലമായി സംസ്ഥാനം ഭരിക്കുന്ന LDFന് കനത്ത പരാജയവും പ്രതിപക്ഷത്തുള്ള UDFന് മികച്ച വിജയവും ആണ് ഫലം. ഇത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ വിജയമാണ്. ഞാൻ കാണുന്നത് ജനങ്ങളാണ് മേലെ, ഏതെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിയോ ഒന്നുമല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് പാർട്ടിക്കൂറല്ല, അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത, അധികാരപ്രമത്തത തുടങ്ങിയുള്ള ദുർഗുണങ്ങൾ നേതാക്കന്മാർക്കോ അധികാരസ്ഥാനത്തുള്ളവർക്കോ ഒക്കെ വരുമ്പോൾ സ്വന്തം അണികൾ തന്നെ അതിനെതിരായിട്ട് പ്രതികരിക്കും എന്നുള്ള ഒരു പാഠമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ നിന്ന് ഇപ്പൊ പരാജയപ്പെട്ട LDFന് മാത്രമല്ല, വിജയിച്ച UDFനും പലതും പഠിക്കാനുണ്ട്. ഞാൻ അത് ആവർത്തിക്കുകയാണ്, ജനങ്ങളാണ് മേലെ. അതിൽ ധനമോ ജാതിയോ മതമോ മറ്റ് വിഭാഗീയതകളോ ഒന്നും ബാധകമല്ല. അതുപോലെ സ്വന്തം പാർട്ടിക്കാർ തന്നെ നേതാക്കന്മാര് സ്വന്തം സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്ന രംഗങ്ങൾ ഇവിടെ ഉണ്ടായി. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ജനാധിപത്യത്തിന്റെ ശക്തിയാണത് കാണിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നീതിബോധമാണ്, അല്ലാതെ അതൊരു പാർട്ടിയുടെ പേരല്ല, ഒരു ചിഹ്നത്തിന്റെ പേരല്ല, ഒരു കൊടിയുടെ പേരല്ല, ഒരു മുദ്രാവാക്യത്തിന്റെ പേരല്ല. ഇവിടെ ഇപ്പോ വികസനത്തെ പറ്റി വലിയ ചർച്ച നടന്നു, വികസനം ഉണ്ടായിട്ടുണ്ട്. വികസനം മാത്രമല്ല ലക്ഷ്യം, വികസനം മാർഗമാണ്, ശരിക്കും ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? സാമൂഹ്യ നീതിയാണ്. സാമൂഹ്യ നീതിക്ക് വേണ്ടത് തുല്യതയാണ്. അപ്പൊ തുല്യതയും

0: നീതിയും ഉറപ്പാക്കുന്നതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുക. ജനാധിപത്യത്തിന്റെ ലക്ഷ്യം അതാണ്. ആ ജനാധിപത്യത്തിന്റെ ലക്ഷ്യം അതാണ് എന്ന് ഭരണപക്ഷത്തുള്ളവരെയും പ്രതിപക്ഷത്തുള്ളവരെയും ഒരുപോലെ ഓർപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
1: നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളുടെ ജനാധിപത്യ ബോധവും രാഷ്ട്രീയ കാഴ്ചപ്പാടുമാണ് വ്യക്തമാക്കുന്നത്. 10 വർഷം ഭരണം കൈയാളിയപ്പോൾ ഇനിയും അധികാരത്തിലെത്തും എന്ന തോന്നൽ സർക്കാരിന് ഉണ്ടായിക്കാണും. മുൻവർഷങ്ങളിൽ മാറി മാറി സർക്കാരുകളെ അധികാരത്തിലെത്തിച്ച പ്രവണതയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ മാത്രമാണ് അതിനൊരു മാറ്റം വന്നത്. ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും ശക്തരായ വോട്ടർമാർ ഇത്തവണ മാറി ചിന്തിച്ചെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും തിരുത്താനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാവണം. 102 സീറ്റ് നേടി അധികാരത്തിലെത്തിയ UDFന് ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാനും സദ്ഭരണം കാഴ്ചവെക്കാനും സാധിക്കണം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ. ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ഉണ്ടെന്ന് കാ എഹ്സാസ്.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
4: ഭാരതീയ ചലച്ചിത്ര സംഗീത രംഗത്തെ ഒരു കാലഘട്ടത്തിന്റെ വസന്തമായിരുന്നു നൌഷാദ് അലി എന്ന സംഗീത സംവിധായകൻ. കരിയറിന്റെ അവസാന പാദത്തിൽ ധ്വനി എന്ന മലയാള ചലച്ചിത്രത്തിന് അദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട്. യൂസഫ് അലി കേച്ചേരിയുടെ വരികളും ഗാനഗന്ധർവന്റെ ആലാപനവും ചേർന്ന് ആസ്വാദകർക്ക് കാലങ്ങളോളം ആസ്വദിക്കാനുള്ള ഒരുപിടി ഗാനങ്ങൾ ഈ ചിത്രം സമ്മാനിച്ചിട്ടുണ്ട്. ഭീം പലാസി എന്ന രാഗത്തിൽ കമ്പോസ് ചെയ്യപ്പെട്ട ഒരു ഗാനമാണ് ഇന്ന്.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈ

0: സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: നമസ്കാരം, കരിയർ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
5: നെസ്ല.
4: നെസ്ല, എവിടെയാണ് സ്ഥലം?
5: മാങ്കവാണ്.
4: ഓക്കെ, നെസ്ല എന്ത് ചെയ്യുന്നു? പഠിക്കാണോ? വർക്ക് ചെയ്യുന്ന ആളാണോ?
5: ഇല്ല, വർക്ക് ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണ്.
4: ഓക്കെ, നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.
5: ഓക്കെ,
4: ഇന്നത്തെ ചോദ്യം ഇതാണ്: വന്യജീവി സംരക്ഷണവും വെറ്ററിനറി സയൻസും കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ സംയോജിത ആഗോള സർവകലാശാല ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഞാൻ ഒന്നുകൂടെ പറയണോ?
5: ഒന്നുകൂടെ പറയോ.
4: വന്യജീവി സംരക്ഷണവും വെറ്ററിനറി സയൻസും കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ സംയോജിത ആഗോള സർവകലാശാല ഏതാണ്? ക്ലൂ തരാം. ഗുജറാത്തിലെ ജാംനഗറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആനന്ദ് അംബാനിയാണ് ഇതിന്റെ സ്ഥാപകൻ.
5: അറിയില്ല ട്ടോ.
4: ഓക്കെ, എങ്കിൽ ഉത്തരം ഞാൻ പറയാം. വന്ദാര എന്നാണ് ഇതിന്റെ ഉത്തരം.
5: വന്ദാര,
4: അതെ. ഗുജറാത്തിലെ ആനന്ദ് അംബാനിയുടെ നേതൃത്വത്തിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഇത് നടപ്പിലാക്കുന്നത്.
5: ഓക്കെ
4: ഓക്കെ നെസ്ല, എന്തായാലും കരിയർ ക്വിസിലേക്ക് വിളിച്ചതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കാം. Thank you. വന്യജീവി സംരക്ഷണവും വെറ്ററിനറി സയൻസും കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ സംയോജിത ആഗോള സർവകലാശാലയാണ് ഗുജറാത്തിലെ ജാംനഗറിൽ സ്ഥിതി ചെയ്യുന്ന വന്ദാര. മൃഗക്ഷേമം, ശാസ്ത്രീയ പുരോഗതി, വന്യജീവി സംരക്ഷണത്തിന്റെ ഭാവി എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ഈ ആഗോള സർവകലാശാല വെറ്ററിനറി മെഡിസിൻ, കൺസർവേഷൻ, വൈൽഡ് ലൈഫ് കെയർ എന്നീ മേഖലകളിൽ ഭാവി നേതാക്കളെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത്. ആനന്ദ് അംബാനിയുടെ നേതൃത്വത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഇത് നടപ്പിലാക്കുന്നത്. ഗുജറാത്തിലെ റിലയൻസ് ഗ്രീൻസിലെ 3000 ഏക്കറിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ കേന്ദ്രം പരിക്കേറ്റതും ഉപേക്ഷിക്കപ്പെട്ടതുമായ വന്യജീവികളെ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഇന്നത്തെ കരിയർ ക്വിസ് സമാപിക്കുന്നു. അവതരണം രമ്യ ഹരിദാസ്.
0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
7: HNK യൂറോളജി സെന്റർ,
8: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
9: ഏതായാലും ഇത്രയും പോയ സ്ഥിതിക്ക് ഈ വള്ളിക്കെട്ട് നിങ്ങൾ തന്നെ അങ്ങ് ഏറ്റെടുത്തോ? CI ഔദ്യോഗികമായും അനൌദ്യോഗികമായും പറഞ്ഞപ്പോൾ അവിടെ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ സല്യൂട്ട് ഉണ്ണിച്ചക്കൻ വളരെ ആത്മാർത്ഥമായും കൃത്യമായും ആവിഷ്കരിച്ചു. തിരിച്ചു നടക്കുമ്പോൾ അയാൾ ഓർത്തത് ഉറക്കത്തിന് മുൻപുണ്ടായ സ്വപ്നവും കള്ളന്റെ മരണവും തമ്മിലുള്ള സാദൃശ്യത്തെക്കുറിച്ചാണ്. നിലവറയിലേക്ക് പതിച്ച നീഗ്രോയുടെ ശരീരം പോലെ കള്ളന്റെ ശരീരവും പതിക്കുന്ന ഒരു കാഴ്ച ഉറക്കം മതിയാകാത്ത അയാളുടെ മനസ്സ് സൃഷ്ടിച്ചെടുത്തു. രാത്രി ഉണ്ണിച്ചക്കനെ കാണാൻ തീരദേശത്തെ പുസ്തകം വായിക്കാൻ പഠിപ്പിച്ച കറുപ്പൻ വന്നു. കൊച്ചിയെ മെതിച്ചും മെരുക്കിയും കടന്നുപോയ 3 സാമ്രാജ്യങ്ങളുടെ കഥകൾ ആ ലോഡ്ജ് മുറിയിൽ തളം കിട്ടി. പിന്നിട്ട നൂറ്റാണ്ടുകളിലൂടെ കറുപ്പന്റെ കൈപിടിച്ച് ഉണ്ണിച്ചക്കൻ നടന്നു. 3 ഗോസിയാറിൽ പുസ്തകങ്ങളിലെ ചരിത്രം അവസാനിച്ചിരുന്നു. ഇനിയുള്ളത് കഥകളാണ്. 1663 January 7 സാന്തിയാഗോ അൽമേഡ എന്ന പോർച്ചുഗീസു പറങ്കി തന്റെ അടിമയായ കാപ്പിരിയെ കൊന്ന് നിലവറയിൽ തള്ളിയതും അയാളുടെ ആത്മാവിനെ തന്റെ സമ്പത്തിന് കാവലാക്കി മാറ്റിയതും പിന്നെ മദാമയെയും മക്കളെയും കൊണ്ട് കപ്പല് കയറിയതും. ആ നിമിഷം തന്റെ പ്രഭാതസ്വപ്നത്തിലെ പൊരുളിലേക്ക് അയാൾ ഉണർന്നു. ഉണ്ണിച്ചക്കന് പഴയ കഥകൾ ഇനിയും കേൾക്കേണ്ടതുണ്ടായിരുന്നതിനാൽ കറുപ്പൻ തുടർന്നു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി.

0: 1950 കാലത്ത് പറങ്കിക്കാരുടെ കോളനിയിലെ പഴയ അൽമേഡ സായുവിന്റെ നിലം പറ്റിയ കെട്ടിടത്തിന്റെ തറ പൊളിച്ചപ്പോ അസ്ഥികൂടം കിട്ടിയതും അച്ചമ്പി എന്നു പേരുള്ള കാശുകാരൻ നസ്രാണി അവിടെ തറവാട് വീട് കെട്ടിയ കഥയും പറഞ്ഞു. അച്ചമ്പിയുടെ കഥയിലാണ് കുഞ്ഞുമാക്കോത ജീവിക്കുന്നത്. ഷാപ്പിലിരുന്ന് കള്ളുകുടിക്കുമ്പോഴാണ് അച്ചമ്പി മാപ്പിളയ്ക്ക് പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നത്. കുഞ്ഞുമാക്കോത കൂടെയുണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. രണ്ടു കുപ്പിയാണവരുടെ കണക്ക്. അത് വേറുകൂറില്ലാതെ പപ്പാതിയായിട്ടങ്ങ് കുടിച്ച് പാട്ടും പാടി പോവുകയും ചെയ്യും. ഇത്തവണ കുപ്പി മൂന്ന് വന്നു പോയിട്ടും അച്ചമ്പി മാപ്പിള ഇരുന്നയിടത്തു നിന്ന് അനങ്ങിയില്ല. കുഞ്ഞുമാക്കോത പുറത്തേക്കിറങ്ങുമ്പോൾ പാടാറുള്ള പാട്ട് അകത്തിരുന്ന് തന്നെ തുടങ്ങുകയും ചെയ്തു. പാട്ടതിന്റെ പതിഞ്ഞ തുടക്കത്തിൽ നിന്ന് കുന്നുകയറാൻ തുടങ്ങിയപ്പോ അച്ചമ്പി കൈയുയർത്ത് നിർത്താൻ ഉത്തരവിറക്കി. ആ ചിഹ്നം കണ്ടപാടെ പാട്ട് നിന്നു. കാലങ്ങളായിട്ട് സേവിച്ചിട്ടും നിധി വിട്ടുതരാത്ത കാപ്പിരി മുത്തപ്പനോടുള്ള കലിപ്പിലായിരുന്നു അച്ചമ്പി. കുഞ്ഞുമാക്കോതയ്ക്ക് പേടിയായി. കള്ളും ചുരുട്ടും കറിയും കൊടുത്ത് കാപ്പിരിയെ സേവിച്ച് കാത്തിരിക്കാൻ മാത്രമാണ് ഭക്തന്റെ വിധി. നിധി വിട്ടുതരുന്നത് മുത്തപ്പനെ ബോധിക്കുമ്പോൾ മാത്രമാണ്. അതിനുവേണ്ടി തിരക്ക് പിടിച്ചാൽ ചിലപ്പോൾ തിരിച്ചടി കിട്ടും. അച്ചമ്പി ഷാപ്പിൽ നിന്ന് കുഞ്ഞുമാക്കോതയെ പിടിച്ചിറക്കിക്കൊണ്ടുപോകുന്നത് കറുപ്പനിലൂടെ ഉണ്ണിച്ചക്കൻ കേട്ടു. പറഞ്ഞ കഥകൾ തന്നെ വീണ്ടും പറയുന്നതിനെക്കുറിച്ചാണ് ഉണ്ണിച്ചക്കൻ ആലോചിച്ചത്. പറഞ്ഞ കഥകളിൽ പറയാതെ വിട്ടതെത്രയാണെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? പറയാതെ വിട്ട ഇടുങ്ങിയ മൂലകളിലെ ഇരുട്ടിലായിരുന്നു അതിൻ്റെ മർമ്മം. പുതിയ കഥകളുടെ പിന്നാലെ പോകുമ്പോൾ അതൊക്കെ അറിയാതെയും പോകും. കഥ പറഞ്ഞും കള്ളുകുടിച്ചും പാതിരാവായപ്പോൾ കറുപ്പൻ വീട്ടിലേക്ക് പോയി. നാളെ രാത്രി വന്നോളാമെന്നുറപ്പു പറഞ്ഞിട്ടാണ് പോയത്. രാവിലെ CI ബെഞ്ചമിനോട് ചരിത്രം കുറച്ചു പറയേണ്ടി വന്നു. മണ്ണടിഞ്ഞവരുടെ കഥകൾ കേട്ടതുകൊണ്ട് എന്തു ഗുണമെന്നാണ് അയാളും ചോദിച്ചത്. മട്ടാഞ്ചേരിയിലെ ലോഡ്ജിനകത്ത് കക്കാം കേറിയവൻ എങ്ങനെയാണ് വണ്ടിക്കടിയിൽപ്പെട്ട് ചതഞ്ഞതെന്നറിയാൻ നിങ്ങളെന്തിനാണ് കാപ്പിരിമുത്തപ്പന്റെ കഥ പറയണത്? എനിക്കത് പിടികിട്ടുന്നേയില്ല. ബെഞ്ചമിന് യുക്തിചിന്ത കലശലാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ കൂടുതലൊന്നും പറയേണ്ടതില്ലെന്ന് ഉണ്ണിച്ചക്കൻ തീരുമാനിച്ചു. 50കളിൽ നടന്ന അതിക്രമങ്ങളുടെ തെളിവുകൾ മുന്നിലേക്കിട്ട് കൊടുക്കുമ്പോൾ മാത്രം അയാളതറിഞ്ഞാൽ മതി. അവിടെ നിന്ന് കാലങ്ങളിലൂടെ സഞ്ചരിച്ചയാൾ മട്ടാഞ്ചേരി ലോഡ്ജിന് മുന്നിലെ അപകടമരണത്തിലേക്ക് എത്തിക്കോളും.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
5: കോ ഓപ് കേരള സർട്ടിഫിക്കേഷനോടുകൂടിയ ശുദ്ധമായ വെളിച്ചെണ്ണ.
6: കേര സമൃദ്ധി വെളിച്ചെണ്ണ ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
7: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
8: ഷോപ്പിക വെഡിംഗ്സ്,
9: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
10: പാട്ടുപെട്ടിക്കാലം എന്നും രാവിലെ 7:30 സമർപ്പിക്കുന്നത് GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
11: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
12: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
13: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
14: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
15: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 8:00. FM പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി ഡോക്ടർ S.ജയശങ്കർ ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റു മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുരാജ്യങ്ങളും തമ്മിലെ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം ഇന്ന് ഇന്ത്യ സന്ദർശിക്കും. ഇരുരാജ്യങ്ങളും തമ്മിലെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ 10th വാർഷിക വേളയിലാണ് ഈ സന്ദർശനം. പശ്ചിമബംഗാളിൽ ഭവാനിപൂരിൽ TMC മേധാവി കൂടിയായ മമതാ ബാനർജി തോറ്റു. BJP സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000-ലേറെ വോട്ടിനാണ് തോറ്റത്. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി T. അശോക് കുമാർ വിജയിച്ചു. 1,115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം.

കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മിന്റെ പരാജയം പരിശോധിച്ച് ദൌർബല്യങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിതമായ പരാജയമാണ് ജില്ലയിൽ ഉണ്ടായതെന്നും രാഗേഷ് പറഞ്ഞു. മലപ്പുറം കൂരിയാട് ദേശീയപാതയിൽ നിർമ്മിച്ച വയഡക്റ്റിന്റെ പ്രവൃത്തി പൂർത്തിയായി. അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കി രണ്ടാഴ്ചയ്ക്കകം പാലം തുറന്നുകൊടുക്കാനാകുമെന്ന് കെഎൻആർസി അറിയിച്ചു. കൊല്ലം ശക്തികുളങ്ങരയിൽ മത്സ്യബന്ധനത്തിനിടെ ശക്തമായ കാറ്റിൽ ഫൈബർ വള്ളം കടലിൽ മുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന മൂന്ന് മത്സ്യത്തൊഴിലാളികളെ സമീപത്തുണ്ടായിരുന്ന വള്ളക്കാർ രക്ഷപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.

മലയാള സിനിമയിൽ ശ്രുതിശുദ്ധവും ഭാവഗംഭീരവുമായ ആലാപനം കൊണ്ട് മാറ്റുതെളിയിച്ച കഴിവുറ്റ ഗായകനാണ് ജി വേണുഗോപാൽ. പ്രണയവും വിരഹദുഃഖവും ഇടകലർന്നൊഴുകുന്ന മെലഡികൾക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം ഏറെ അനുയോജ്യമാണ്. വേണുഗോപാൽ പാടിയ രണ്ടു ഗാനങ്ങളാണ് ഇന്നത്തെ ഹണി ഡ്രോപ്സിൽ അവതരിപ്പിക്കുന്നത്. 1987 പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പി രചിച്ച പെരുമ്പാവൂർ രവീന്ദ്രനാഥ് ഈണം പകർന്ന ഒന്നാം രാഗം പാടി എന്ന മനോഹരമായ ഗാനം വേണുഗോപാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സൂപ്പർ ഹിറ്റ് ഗാനം തന്നെ ആവട്ടെ ഇന്നത്തെ ഹണി ഡ്രോപ്സിലൂടെ ആദ്യമായി ശ്രോതാക്കൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: 1988 പത്മരാജന്റെ സംവിധാനത്തിൽ തന്നെ പുറത്തിറങ്ങിയ മൂന്നാം പക്കം എന്ന സിനിമയിലെ ഉണരുമീ ഗാനം എന്ന ശ്രവണ സുഭഗമായ പാട്ട് വേണുഗോപാലിന്റെ ഗായക മികവിന് അടിവരയിടുന്ന മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ മികച്ച മെലഡികളിൽ ഒന്നാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീത മാന്ത്രികൻ ഇളയരാജ ഈണം പകർന്ന ഈ ഗാനമാണ് ഇനി അടുത്തതായി ഹണി ഡ്രോപ്സിൽ.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സിബില.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
6: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: വെനീസിയ ബാത്ത്വെയർസ് NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
8: ഇപ്പോ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
7: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
9: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
10: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM.
11: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ.
10: സമർപ്പിക്കുന്നത്
11: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
12: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം അനുജ കുമാർ. ദ ഹെഡ്ലൈൻസ്: ബിജെപി സെറ്റ് ടു ഫോം ഗവൺമെന്റ് ഇൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് അസാം. എൻ ഡി എ റീറ്റെയിൻസ് പുതുച്ചേരി. കോൺഗ്രസ് ലെഡ് യു ഡി എഫ് കംസ് ടു പവർ ഇൻ കേരളം. ഹംഗ് അസംബ്ലി ഇൻ തമിഴ്നാട്. ടി വി കെ ഇമർജസ് ആസ് ലാർജസ്റ്റ് പാർട്ടി വിത്ത് 108 സീറ്റ്സ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സേസ് പീപ്പിൾ ഹാവ് പ്ലേസ്ഡ് ട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. വെസ്റ്റ് ബംഗാൾസ് ഇൻഡസ്ട്രി ബോഡീസ് ആൻഡ് ട്രേഡ് അസോസിയേഷൻസ് ഹെയിൽ ബിജെപിസ് വിക്ടറി. 3 ഇന്ത്യൻസ് ഇഞ്ചേർഡ് ഇൻ യു എ ഇൻ ഡ്രോൺ അറ്റാക്ക് ബൈ ഇറാൻ. ആൻഡ് ഇൻ ഐ പി എൽ ക്രിക്കറ്റ്, മുംബൈ

നൌഷാദ് അലി എന്ന നൌഷാദ് 1988 മലയാളത്തിൽ ആദ്യമായും അവസാനമായും ധ്വനി എന്ന ചിത്രത്തിലൂടെ എത്തുന്നത്.

എന്നാൽ അതിനും അതിനും എത്രയോ മുൻപ് മലയാളിയെ ആ സംഗീതം ആവരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒന്നോ രണ്ടോ തലമുറകൾക്കപ്പുറത്ത് വെച്ച് തന്നെ മലയാളിയെ ഈ സംഗീതധാര പിടികൂടി കഴിഞ്ഞിരുന്നു. അതിരുകൾ കടന്നെത്തുന്ന ഹിന്ദി ഗാനമായി, അല്ലെങ്കിൽ സ്വന്തം ഭാഷയിൽ തന്നെ അനുകരണ ഗാനമായി.

0: ചെറുപ്പം മുതൽ ഞാൻ ഹിന്ദി പാട്ടുകൾ കേട്ടാണ് വളർന്നത്.
1: നൌഷാദിന്റെ കീഴിൽ സംഗീത സംവിധാനത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചറിഞ്ഞ സംഗീത സംവിധായകൻ ജെറി അമൽദേവിന്റെ ഓർമ്മ.
0: 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഉപരിപഠനാർത്ഥം വടക്കേന്ത്യയിലേക്ക് പോയി. 10-15 കൊല്ലം അങ്ങനെ മലയാളം സിനിമാ ഗാനങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഞാൻ വളർന്നത്. വടക്കേന്ത്യയിൽ ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചു. ഹിന്ദുസ്ഥാനിയിൽ എന്നെ ആകർഷിച്ചത് അവരുടെ ആലാപന സൗകുമാര്യമായിരുന്നു. അവിടെ ഗായകർക്ക് ആലാപനത്തിൽ ധാരാളം സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ഇവിടെ എൻ്റെ കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് കർണാടക സംഗീതത്തിൽ സാങ്കേതികത്വം കുറച്ച് കൂടുതലാണ്. അങ്ങനെ നോർത്ത് ഇന്ത്യൻ സംഗീതത്തോട് എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ആ ടേസ്റ്റ് ഞാൻ വളർത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ചെറുപ്പത്തിലെ കേരളത്തിൽ വെച്ച് പാടിയിരുന്ന പാട്ടുകൾ, ഉദാഹരണത്തിന് രംജം

രാജ, ഉദാഹരണത്തിന്. അല്ലെങ്കിൽ തെരേ കൂച്ചേ മേ അർമാനോ കി ദുനിയാ ലേക്കേ ആയാ ഹൂം. ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ മിസ്റ്റർ നൗഷാദിൻ്റെതായിരുന്നു. എൻ്റെ ഒരു സംഗീത ആരാധ്യ പുരുഷനായ നൗഷാദ് സാബിൻ്റെ പാട്ടുകളായിരുന്നു അവ. ഞാൻ വടക്കേ ഇന്ത്യയിൽ ബോംബെയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി എനിക്ക് കിട്ടി. അദ്ദേഹത്തെ ആദ്യമായി അസിസ്റ്റ് ചെയ്ത ഒരു പാട്ടാണ് പാൽക്കിയിൽ ലതാ മങ്കേഷ്കർ പാടിയ ജാനേ വാലേ തേരാ ഖുദാ ഹാഫിസ്.

നൗഷാദ് സാഹിബിൻ്റെ കീഴിൽ എനിക്ക് എന്താ പറയുക, ധാരാളം മ്യൂസിക്കൽ ഐഡിയാസ് കിട്ടി. അവരുടെ ഉർദു ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും റിഫൈൻമെൻറ്റും മെലഡിക്കും കവിതയ്ക്കും അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അവർ കൊടുക്കുന്ന അതി പ്രാധാന്യവും എന്നെ വശീകരിച്ചു. ഉദാഹരണത്തിന് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചയാണ്, നൗഷാദ് സാഹിബും ഷക്കീൽ ബദാനിയും കൂടി ഒരു പാട്ടുണ്ടാക്കുന്നതിന് മുമ്പ് 7 ദിവസം പാട്ടിൻ്റെ ലിറിക്സിനെ പറ്റിയാണ് വർത്തമാനം പറയുന്നത്. ഉദാഹരണത്തിന് പാൽക്കിയിലൊരു പാട്ടുണ്ട്, ചേ

ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കാനായിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം? ആദ്യം തന്നെ ആ സിറ്റുവേഷനെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് എന്താണ് മെയിൻ സെൻറ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇതൊരു മധുവിധു രാത്രിയിൽ പാടേണ്ട ഒരു പാട്ടാണ്. അപ്പോൾ ചെഹരേ സേ അപ്നെ ആജ് തോ പർദാ ഹട്ടായിയേ, ഇന്ന് നിൻ്റെ മുഖത്ത് നിന്ന് നിൻ്റെ ആ വെയിൽ മാറ്റുക എന്നാണ് പാട്ട്. അപ്പോൾ ഹട്ടായി എന്നാണ് ഇതിൻ്റെ പ്രാസം. അങ്ങനെ അവർ ഹട്ടായിയെ, ബട്ടായിയെ, തട്ടായിയെ, മട്ടായിയെ എന്നിങ്ങനെ ഒരു 100-200 വാക്കുകൾ ഇങ്ങനെ എഴുതിയിട്ടിട്ട് ആ ഈ സന്ദർഭത്തിന് അനുയോജ്യമായ ആശയങ്ങൾ വരുന്ന വിധത്തിൽ അങ്ങനെ ലൈൻസ് എഴുതി എഴുതി എഴുതി എഴുതി വെച്ചിട്ട് അവസാനം അത്യാവശ്യവും ഏറ്റവും മനോഹരമായ ആ ഇമേജറിയും പദങ്ങളുമുള്ള ഒരു ഗസൽ രൂപപ്പെട്ടതിന് ശേഷമാണ് അത് 7 ദിവസം എടുത്താണ്ട് ഒരു പാട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കേസാണ്. എന്നിട്ടാണ് ട്യൂണിങ്ങിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ പണ്ടത്തെ ഹിന്ദി പാട്ടുകൾക്കൊക്കെ എന്തൊരു സൗന്ദര്യമാണ്, മനസ്സിൽ നിന്ന് പോകുന്നില്ല, തങ്ങി നിൽക്കുന്ന കാരണമുണ്ട്. ആ ഈ ചുട്ട എന്താ പറയുന്ന ചൂടപ്പം പോലെ പെട്ടെന്ന് അടുക്കളയിൽ കയറി വെള്ളയപ്പം ഉണ്ടാക്കുന്നതും തലേദിവസം ഈ ഉപ്പും പുളിയൊക്കെ ചേർത്ത് വെച്ച് വെള്ളയപ്പം ഉണ്ടാക്കുന്നത് നമ്മളുടെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ആ പാട്ടുകൾ നീണ്ടു നിൽക്കുന്നത്.

നൌഷാദ് സാബ് എന്നെ ജെറി സാബ് എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ വെറും 10-21 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത്. പക്ഷേ അവരുടെ കൾച്ചറിൻ്റെ മഹിമയാണത്. ഇത്രയ്ക്കില്ലാത്ത കുട്ടികളെ പോലും, ഉദാഹരണത്തിന് 2 വയസ്സുള്ള കുട്ടികളോടും അല്ലെങ്കിൽ 1 വയസ്സുള്ള കുട്ടികളോടും അവർ സംസാരിക്കുമ്പോൾ ആപ്പ് എന്നേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ എന്നെ 21 വയസ്സായ എന്നെ ഒരു 51 വയസ്സായി നൌഷാദ് സാബ് എന്നെ വിളിച്ചിരുന്നത് ജെറി സാബ് എന്നാണ്. ജെറി സാബ് ഐ എ തഷ്രീഫ് രഖി എന്നൊക്കെ പറയുള്ളൂ. അത്ര റിഫൈൻഡ് ആളുകളാണ്. അവരുടെ സംഗീതത്തിലും ആ റിഫൈൻമെൻറ്റ് നമുക്ക് കാണാവുന്നതാണ്.

അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ച പല കാര്യങ്ങളും പഠിച്ചു, ടെക്നിക്കലായിട്ട് പഠിച്ചു, സാങ്കേതികമായിട്ട്, അതായത് മ്യൂസിക്കൽ ഡീറ്റെയിൽസ്, ഓർക്കസ്ട്രേഷൻ, പാശ്ചാത്യ സംഗീതത്തിൻ്റെ കാര്യങ്ങൾ, മെലഡിയുടെ കാര്യങ്ങൾ എല്ലാം പഠിച്ചു, പലതും പഠിച്ചു. ഞാൻ അതിനോടൊക്കെ 100% യോജിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും നല്ല ആശയം, അത് അദ്ദേഹം ഒരു സെൻറ്റൻസ് പറയുമായി, ജെറി സാബ്, ഞാൻ മലയാളത്തിൽ പറയാം, നമ്മൾ പാശ്ചാത്യ സംഗീതമോ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ദേശീ സംഗീതം, അങ്ങനെ അദ്ദേഹം പറഞ്ഞത്, ഹമാരെ ദേശീ സംഗീത് കോ ബഢാനേ കെ ലിയെ കീജിയെ, അതായത് നമ്മുടെ തനതായ സംഗീതത്തെ കൂടുതൽ മനോഹരമാക്കാൻ മാത്രമേ അവയെ ഉപയോഗിക്കാവൂ. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ എൻ്റെ എല്ലാ പാട്ടുകളിലും ഇത് ഞാൻ ചെയ്യാറുണ്ട്.

0: ഞാൻ നൗഷാദ് സാദിനോടുകൂടി സാത്ഥി, സംഘർഷ്, പാൽക്കി, രാം ഔർ ശ്യാം, ദിൽ ദിയ ദർദ് ലിയ, ഗവാർ എന്നിങ്ങനെ 7-8 പടങ്ങളിൽ അദ്ദേഹത്തോടുകൂടി സഹകരിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ചു, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു, ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്തു. എനിക്ക് ലതാ മങ്കേഷ്കറേയും മുഹമ്മദ് റഫി സാബിനെയും അങ്ങനെ പല പാട്ടുകാരെയും പാട്ട് പാടിക്കൊടുക്കാനുള്ള, അവർ പഠിക്കുമ്പോൾ പാട്ട് പാടിക്കൊടുക്കാനുള്ള സുന്ദരാവസരങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ അസിസ്റ്റൻ്റ് ചെയ്തിരുന്ന കാലത്ത് എനിക്കൊരു തോന്നൽ തോന്നി, വെസ്റ്റേൺ മ്യൂസിക് ശരിക്കറിയാതെ നമുക്ക് സിനിമാ സംഗീതം ശരിക്ക് ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ പാശ്ചാത്യ സംഗീതത്തിൻ്റെ അറിവ് ഒരു ടെക്നിക്കലി, അതായത് റിയലി ക്വാളിഫൈഡ് അല്ലാതെ ചുമ്മാ ഒരു രാഗവും കുറേ കോഡ്സും അങ്ങനെ ഇട്ടാൽ ശരിയാകില്ല.
1: നൗഷാദ് സ്മരണ, നിർവഹണം KV ശരത്ചന്ദ്രൻ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 103.6 റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എം ജി ശ്രീകുമാർ പാടിയത്, ചിത്രം തുടരും. ബി കെ ഹരിനാരായണന്റെ വരികൾ, സംഗീതം ജേക്സ് ബിജോയ്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകിയ ഗാനം വിജയ് യേശുദാസ് പാടിയത്. ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.

0: ഹവാകർ ഓർമ്മച്ചെപ്പ് ഞായറാഴ്ചകളിൽ രാവിലെ 8:30 സമർപ്പിക്കുന്നത്
1: ഹവാകർ സോഫ്റ്റ് ടീ. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
2: ഇനി കേൾക്കാം പല്ലാവൂർ ദേവനാരായണൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 103.6 റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് ഇന്നും രാവിലെ 7:50 സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
7: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം നടത്തി. ലോകോത്തര നിലവാരത്തിൽ ഇന്ത്യൻ ഉത്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. രാജ്യത്തെ പാചകവാതക വിതരണ കേന്ദ്രങ്ങളിൽ ഇന്ധനക്ഷാമമില്ലെന്നും പെട്രോളിയം ഉത്പന്നങ്ങളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റ്. പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങിക്കൂട്ടരുതെന്ന് നിർദ്ദേശിച്ച അധികൃതർ വിവരങ്ങൾക്ക് ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കാൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായി ലോക്ഭവൻ അറിയിച്ചു. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ ഉംറേഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാന്റിലെ കൊരിഡാങ്, ത്രിപുരയിലെ ധർമാനഗർ എന്നിവിടങ്ങളിൽ ബിജെപി വിജയിച്ചു. കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻകരെ സൌത്ത് മണ്ഡലങ്ങളിൽ കോൺഗ്രസും മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ എൻസിപിയും വിജയിച്ചു. കേരള കോൺഗ്രസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത എംഎൽഎമാർ ഇന്നലെ അർദ്ധരാത്രിയോടെ തൊടുപുഴയിലെ പി ജെ ജോസഫിന്റെ വസതിയിൽ യോഗം ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് മികച്ച വിജയം നേടാനായതിന്റെ പശ്ചാത്തലത്തിലാണ് നിർണായക കൂടിക്കാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് കനത്ത പരാജയം നേരിട്ടതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിലെ കീഴത്തൂരിൽ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവന് നേരെ ഇന്ന് പുലർച്ചെ ആക്രമണമുണ്ടായി. ആക്രമണത്തിന് പിന്നിൽ സിപിഐഎം പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഏഷ്യൻ ബോക്സിംഗ് അണ്ടർ 15 അണ്ടർ 17 ചാമ്പ്യൻഷിപ്പുകളിൽ ആധിപത്യം തുടർന്ന് ഇന്ത്യ. താഷ്കെന്റിൽ 50 കിലോ

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിൽ ആദ്യം കേൾക്കാം നീതി എന്ന ചിത്രത്തിനു വേണ്ടി കൃഷ്ണപ്രസാദ് സംഗീതം നൽകി അദ്ദേഹം തന്നെ ആലപിച്ചൊരു ഗാനം, മുരളി എസ് കുമാറിന്റെ വരികൾ.

ഗാനോപഹാരത്തിൽ ഇനി ഓ സിൻഡ്രല എന്ന ചിത്രത്തിനു വേണ്ടി എം ജെ ശ്രീകുമാരും മൃദുല വാര്യരും പാടിയൊരു ഗാനം കേൾക്കാം. ഹരിദാസ് ചേർത്തലയുടെ വരികൾ, എം ജെ ശ്രീകുമാറിന്റെ സംഗീതം.

ഇനി കേൾക്കാം ഓ മൈ ഡാർലിംഗ് എന്ന ചിത്രത്തിനുമായി കീർത്തന ശബരീഷും കെ എസ് ഹരിശങ്കറും പാടിയൊരു ഗാനം, ലിൻഡ ക്യൂറിയോയുടെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം.

0: ഗാനോപഹാരം. 103.6 റിയൽ എഫ്എം.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ഞാൻ ഡോക്ടർ അനീഷ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്.

0: ാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ച് കോമൺലി സ്കിൻ പ്രോബ്ലംസ് ആയിട്ട് ഒപ്പിയിൽ വരുന്ന ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്സും അതിൽ എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് സൺസ്ക്രീൻ. എല്ലാവർക്കും സൺസ്ക്രീൻ വേണം, എല്ലാ സമയത്തും സൺസ്ക്രീൻ വേണം. ചെറിയ ചെറിയ മക്കൾ വരെ സൺസ്ക്രീൻ ചോദിച്ചു വരും, അല്ലെങ്കിൽ പാരന്റ്സ് ചോദിച്ചിട്ട് വരും നമുക്ക് മക്കൾക്ക് എന്ത് സൺസ്ക്രീനായി യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ സൺസ്ക്രീനിന്റെ ഉപയോഗം ഒരുപാട് പാടില്ല, എസ്പെഷ്യലി ചെറിയ മക്കൾക്ക് ഓവറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പാടില്ല. വൈ? ബിക്കോസ് ഒന്ന്, നമ്മൾ റെഗുലർ ആയിട്ട് സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസംസ് ഡാമേജ് ആവും. അപ്പൊ നമുക്ക് സ്കിന്നിൽ മെലാനിൻ ഉണ്ട്, എസ്പെഷ്യലി ഇന്ത്യൻ സ്കിൻ, സൗത്ത് ഇന്ത്യൻ സ്കിന്നിൽ നല്ല മെലാനിൻ ഉള്ള സ്കിൻ, അത് നമ്മൾ കുറച്ച് ഡാർക്ക് ടോൺഡ് ആയിട്ടിരിക്കണം. ഈ മെലാനിനാണ് ശരിക്കും നമുക്ക് അൾട്രാ വയലറ്റ് എന്നുള്ള സ്കിന്നിൽ വരുന്ന ഡാമേജ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള നാച്ചുറൽ മെക്കാനിസം. ആ മെലാനിൻ ഉണ്ടാവല് അല്ലെങ്കിൽ ആ മെലാനിന്റെ നല്ല പ്രോപ്പർട്ടീസ് പോയി പോകും നമ്മൾ റെഗുലർ ആയിട്ട് സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. രണ്ട്, ചെറിയ പ്രായത്തിലേ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഇത് എങ്ങനെയായാലും കെമിക്കൽസ് ആണ് നമ്മൾ ഈ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ അത് സ്കിന്നിന്റെ ഉള്ളിൽ കൂടെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും, ബ്ലഡിൽ എത്തുകയും ചെയ്യും. ഓവർ പീരിയഡ് ഓഫ് ടൈം, ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങി വലിയ പ്രായമാകുമ്പോഴത്തേക്കും കുറെ ഇത് നമ്മുടെ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യും, നമ്മുടെ ബോഡിയിലെ ഓർഗൻസിൽ അക്യുമുലേറ്റ് ചെയ്യും, അതിന് അതിൻ്റെതായിട്ടുള്ള ഡാമേജസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഉപയോഗിക്കാം ചില സാഹചര്യങ്ങളിൽ മാത്രം, ബീച്ച് സൈഡിൽ ട്രിപ്പ് ടൂർ പോവാണ്, അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിലേക്ക് ടൂർ പോവാണ്, അല്ലെങ്കിൽ അങ്ങനെ 10-4 ഒക്കെ ഉള്ള സമയത്തുള്ള വെയില് നല്ല ഇന്റൻസ് ആയിട്ട് പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ സ്കിൻ ഡാമേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാം. ടാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾ കറുത്ത് പോവാതിരിക്കാനോ വേണ്ടിയിട്ട് സൺസ്ക്രീനിന്റെ ഉപയോഗം നല്ലതല്ല. നെക്സ്റ്റ് ഉള്ളത് ഹെയർ ടൈപ്പ്. ഒരു ഏജ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സമയത്തും യങ് ആയിട്ട് ഫീൽ ചെയ്യണമെന്നുള്ള ഒരു ഫീലിംഗ്, ദാറ്റ് ഇസ് എ വെരി നാച്ചുറൽ ഫീലിംഗ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ ഡൈ കോമൺലി യൂസ് ചെയ്യുന്നത്. ഭയങ്കര റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പൊതുവേ ഹെയർ ഡൈയോട് സ്പെസിഫിക് ആയിട്ടുള്ള അലർജി ഒന്നും ഇല്ലെങ്കിൽ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിന് അത്ര വലിയ പ്രശ്നമുള്ള സാധനമൊന്നും അല്ല. ഓൺലി തിങ് ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഹെയർ ഡൈക്ക് അലർജി വന്നാൽ ഏത് ബ്രാൻഡിനും ഹെയർ ഡൈ അലർജി വരാനാണ് സാധ്യത കൂടുതൽ. ബിക്കോസ് എല്ലാത്തിലുള്ള കെമിക്കൽ സെയിം ആയി, കറുപ്പ് തരുന്ന കെമിക്കൽ എന്ന് പറയുന്നത് പാരാഫിനിലിൻ ഡയമിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ. അത് ഏതെന്നെ ബ്രാൻഡ് ഹെയർ ഡൈ ആണെങ്കിലും അതന്നെയായിരിക്കും മോളിക്യൂൾ. ഏതെന്നെ കളർ ആണെങ്കിലും, ഇപ്പൊ ബ്രൗൺ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും റെഡ് ആണെങ്കിലും, ഇതിലെല്ലാം ഈ പാരാഫിനിലിൻ ഡയമിന്റെ വേരിയസ് പ്രൊപ്പോർഷൻസിലാണ് കെമിക്കൽ ഉള്ളത്. ഈവൻ ബ്ലാക്ക് ഹെന്ന, ബ്ലാക്ക് ഹെന്ന നമ്മൾ കേൾക്കുമ്പോൾ അത് നാച്ചുറൽ ആണെന്നായിരിക്കും, ഹെന്നയല്ലേ, പക്ഷെ അതിലും ഈ PPD എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. കുറേ കാലം ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ വരുന്ന ഒരു സാധനമാണ് ഈ കറുത്ത കളർ. എല്ലാവർക്കും അല്ല, ഈ ഹെയർ ലൈൻ എന്ന് തുടങ്ങി ഫേസിന്റെ നടുവിലേക്ക് വരുന്ന ഒരു ടൈപ്പ് പിഗ്മെന്റേഷൻ, അതിങ്ങനെ കൂടിക്കൂടി വരും. അത് പെർ സേ ഒരു ഹെയർ ഡൈ അലർജി അല്ല, പക്ഷെ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് അത് കൂടാനുള്ള ഒരു സാധ്യത നല്ലോണം ഉണ്ട്. യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ടൂർ ഉണ്ടെങ്കിലോ അതിന്റെ തൊട്ട് മുന്നേ നമ്മൾ ഡൈ ചെയ്യും. എന്നാൽ ആ പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ആ തൊട്ട് മുമ്പ് ചെയ്യുന്നത്. ഓരോ തവണയും നമ്മൾ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് തലേന്ന് കുറച്ച് ചെറിയൊരു അംശം ഡൈ വെള്ളത്തിന്റെ കൂടെ വന്ന് സ്കിന്നിൽ അവിടെ ഇവിടെയൊക്കെ ഡെപ്പോസിറ്റ് ആവും. ഇത് വെയിലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പിഗ്മെന്റേഷൻ ഭയങ്കരമായിട്ട് കൂടുതൽ വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഒരു പരിപാടിക്കോ ഒരു ട്രിപ്പിന്റെയോ തൊട്ട് മുന്നേ ഹെയർ ഡൈ ചെയ്യരുത്. ഒരു 1-2 ആഴ്ച മുമ്പെങ്കിലും ഡൈ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഈ ട്രിപ്പിന് വെയിൽ നല്ലോണം കൊള്ളുന്ന ട്രിപ്പാണെങ്കിൽ നല്ല റെഗുലർ ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ സൺസ്ക്രീൻ എന്ന് പറഞ്ഞപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ സൺസ്ക്രീൻ ഇട്ട് ഇറങ്ങിയാൽ പോരാ. അത് എവ്രി 3 hours നമ്മൾ റീഅപ്ലൈ ചെയ്യണം. 12 hours ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ, 8 hours ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് സൺസ്ക്രീൻസ് വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ വേർക്കും, നമ്മൾ മുഖം തുടയ്ക്കും, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കും, ആ സമയത്തൊക്കെ സൺസ്ക്രീൻ പോകും. എവ്രി 2-3 hours നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് റീഅപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ സൺസ്ക്രീനിന്റെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടൂ. ലാസ്റ്റ് ആയിട്ടുള്ളത് മോയ്സ്ചറൈസേഷൻ, സ്കിന്നെ എങ്ങനെയാണ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുന്നതെന്നുള്ളത്. എത്ര തന്നെ ഓയിലി സ്കിന്നാണെങ്കിലും നമ്മൾ ഏജ് ആവും തോറും നമ്മുടെ സ്കിന്ന് മെഴുക്കുണ്ടാക്കുന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ഇത്തിരി ഏജ് കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ തുടങ്ങും, സ്കിൻ ഇസ് നോട്ട് ദാറ്റ് ഓയിലി. പണ്ടുണ്ടായിരുന്ന അത്ര ഓയിലി അല്ല ഇപ്പോൾ. പിന്നെ കുറച്ചങ്ങോട് കഴിയുമ്പോഴത്തേക്ക് ആ ശരിക്കും ഡ്രൈ ആയിട്ട് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ആദ്യം ഒന്ന് മോയ്സ്ചറൈസേഷൻ ഇസ് നോട്ട് വെരി ഇമ്പോർട്ടന്റ്. പക്ഷെ ആ സ്കിന്ന് മെഴുക്ക് കുറയുന്നതനുസരിച്ച്, ഡ്രൈ ആവാൻ തുടങ്ങുന്നതനുസരിച്ച് യു ഹാവ് ടു സ്റ്റാർട്ട് യൂസിങ് മോയ്സ്ചറൈസേഴ്സ്. ആൻഡ് കുറച്ചൊരു ഏജ് ആകുമ്പോൾ ശരിക്കും നല്ല തിക്കായിട്ടുള്ള, നല്ല ക്രീമി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് തന്നെ യൂസ് ചെയ്യണം. ഈ മോയ്സ്ചറൈസറിൽ തന്നെ വേറൊരു ഇത് പറയണത്, എന്റെ ഫേസ് ഭയങ്കര ഓയിലി ആണ് അപ്പൊ എനിക്ക് ബോഡിയിൽ മോയ്സ്ചറൈസറിന്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളത്, അങ്ങനെയല്ല. ഫേസ് വേറെ യൂണിറ്റ് ആയിട്ടും ബോഡി വേറെ യൂണിറ്റ് ആയിട്ടും തന്നെ കണക്കാക്കണം. ഒരുപാട് ആൾക്കാരുണ്ട് ഫേസ് ഭയങ്കര ഓയിലി ആയിട്ടും ബോഡി ഡ്രൈ ആയിട്ടുള്ളത്. അപ്പൊ എന്താണോ ഫീൽ ചെയ്യണേ അതനുസരിച്ചിട്ട് വേണം നമുക്ക് അത് തന്നെ, ഏത് ലെവൽ ഡ്രൈനസ് ഉണ്ട് എന്നുള്ളതനുസരിച്ചിട്ട്. ചെറിയ ഡ്രൈനസ് ഒക്കെ ആണെങ്കിൽ മോയ്സ്ചറൈസിംഗ് ലോഷൻ മതിയാവും, പക്ഷെ നല്ല ലെവൽ ഡ്രൈനസ് ആണ്, സ്കിന്ന് ക്രാക്ക് ചെയ്യുന്നുണ്ട്, ചുറിയുന്നുണ്ട്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യണം.
1: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി,
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ,
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

0: ഹവാകർ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്.
1: ഹവാകർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിൽ കേൾക്കാം ഒരപാര കല്യാണ വിശേഷം എന്ന ചിത്രത്തിനു വേണ്ടി മൃദുല വാര്യരും സുനിൽ കുമാറും പാടിയൊരു ഗാനം. പ്രമോദ് വെള്ളച്ചാലിന്റെ വരികൾക്ക് ഹരികുമാർ ഹരിറാമിന്റെ സംഗീതം.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
2: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രഭ കോഴിക്കോട്.
3: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
6: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്
7: പന്തീരങ്കാവ് അരക്കിനാർ.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: The Real FM 103.6.
3: 103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ഇശൽമാല കേൾക്കാം. ഇശൽമാലയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഗാനം കെ എസ് ചിത്രയും സംഘവും പാടിയത്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: മധുരമുള്ള ഗാനങ്ങളുമായി 103.6 റിയൽ എഫ് എമ്മിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇശൽമാലയാണ്. ഇശൽമാലയിൽ ഇനി കൊല്ലം ഷാഫി പാടിയൊരു ഗാനം കേൾക്കാം.

0: 6.
1: FM പ്രധാന വാർത്തകൾ. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഫിലിപ്പീൻസിലെ കുടിയേറ്റ തൊഴിലാളി വകുപ്പ് സെക്രട്ടറി ഹാൻസ് ലിയോ കാഗ്ഡാക്കുമായി കൂടിക്കാഴ്ച നടത്തി. ചലനക്ഷമത, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം ചർച്ച ചെയ്തതായി കീർത്തിവർദ്ധൻ സിംഗ് സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. കേരളത്തിൽ 3 ഊഴമിട്ട് മത്സരിച്ച LDFന് കനത്ത പ്രഹരം ഏൽപ്പിച്ച് 102 സീറ്റിന്റെ ആത്മവിശ്വാസവുമായാണ് UDF ഗവൺമെന്റ് രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് 206 സീറ്റുമായി BJP ചരിത്രത്തിലാദ്യമായി ഭരണസാരഥ്യമേൽക്കുന്നത്. 81 സീറ്റ് മാത്രമാണ് തൃണമൂലിന് നേടാനായത്. പശ്ചിമബംഗാളിലെ BJPയുടെ വിജയത്തെ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇത് ഒരു ചരിത്രപരമായ ജനവിധിയാണെന്നും സംസ്ഥാനത്തെ ഭരണത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും വഴിത്തിരിവാണെന്നും അവർ വിശേഷിപ്പിച്ചു. അമ്പലപ്പുഴയിൽ ജനം ഒപ്പം നിന്നതുകൊണ്ടാണ് വിജയം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് CPM മുൻ നേതാവ് ജി സുധാകരൻ. എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു എന്നും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വാർത്താ ചാനലിൽ പറഞ്ഞു. BJP ഇല്ലാതെ കേരളത്തിൽ നിയമസഭയിൽ ഇനി മുന്നോട്ടു പോകാനാകില്ല.

എന്നത് നല്ല സന്ദേശമാണെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ. തിരഞ്ഞെടുപ്പിൽ സാമുദായിക ഏകീകരണം ശക്തമായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തുറന്നുകാട്ടുന്ന ആർട്ട് റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിന് 2 ഇന്ത്യൻ പത്രപ്രവർത്തകർക്ക് പുലിറ്റ്സർ പുരസ്കാരം. ആനന്ദ് ആർ കെ, സുവർണ ശർമ്മ, നദാലി ഒബിക്കോ പിയേഴ്സൺ എന്നിവർ ബ്ലൂംബർഗിനായി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പുരസ്കാരത്തിന് അർഹമായത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി രാജ്യം വിട്ട പിടികിട്ടാപ്പുള്ളി മുഹമ്മദ് നവാസ് കക്കാട്ട് ഇസ്മായിലിനെ യു എ ഇയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെ സി ബി ഐ ആണ് പ്രതിയെ ഇന്ത്യയിൽ തിരികെയെത്തിച്ചത്. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര ആലപിച്ചത്. ONV കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

കേൾക്കാമിനി ഇളയരാജയുടെ സംഗീതത്തിൽ പിറന്ന മറ്റൊരു ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിജയ് യേശുദാസും മഞ്ജരിയും. പാടിയത് പൊന്മുടി പുഴയരുത്ത് എന്ന ചിത്രം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ.
3: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ.
2: സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: വെനീസിയ ബാത്ത്വെയർസ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
5: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
7: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
8: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
9: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
0: അല്പസമയത്തിനകം 10:15 കേൾക്കാം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. നമസ്കാരം, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. കേരളത്തിൽ 3-ാം ഊഴമിട്ട് മത്സരിച്ച LDFന് കനത്ത പ്രഹരം ഏൽപ്പിച്ച് 102 സീറ്റിന്റെ ആത്മവിശ്വാസവുമായാണ് UDF ഗവൺമെന്റ് രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് UDF 100-നും 110-നുമിടയിൽ സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ കോൺഗ്രസിൽ ഏറെയുണ്ട്. എന്നാൽ കൂടുതൽ കാലത്തെ പാർലമെന്ററി പ്രവർത്തനവും രാഷ്ട്രീയ പരിചയവും രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലെത്താൻ സഹായിക്കുമെന്ന് കരുതുന്നവരും കുറവല്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഡൽഹി ആസ്ഥാനമായ സംഘടനാ പ്രവർത്തനത്തിന് വിരാമമിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ വേഗം തീരുമാനം കൈക്കൊള്ളുമെന്ന് വേണുഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് 206 സീറ്റുമായി BJP ചരിത്രത്തിലാദ്യമായി ഭരണസാരഥ്യമേൽക്കുന്നത്. 81 സീറ്റ് മാത്രമാണ് തൃണമൂലിന് നേടാനായത്. മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ തോൽക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൌധരി തോറ്റ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2 സീറ്റിലും CPIM 1 സീറ്റിലും ഒതുങ്ങി. മമതാ ബാനർജിയെ തോൽപ്പിച്ച പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ബംഗാളിൽ മുഖ്യമന്ത്രിയായി എത്തിയേക്കുമെന്നാണ് കരുതുന്നത്. അസമിൽ NDAക്ക് ഹാട്രിക് വിജയമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായത്. BJP 82 സീറ്റിലാണ് വിജയിച്ചത്. സഖ്യകക്ഷികളായ ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും അസം ഗണപരിഷത്തും 10 സീറ്റുകളിലും വിജയിച്ചു. ജാലുക്ബേരി മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടർച്ചയായി 6-ാം തവണയും വിജയിച്ചു. പുതിയ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അസമിലും സജീവമായി. പുതുച്ചേരിയിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നയിക്കുന്ന NDAക്കാണ്

ഭരണ തുടർച്ച. 30-ൽ 18 സീറ്റാണ് മുന്നണി നേടിയത്. INDA സഖ്യത്തിന് 6 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മത്സരിച്ച തട്ടാഞ്ചാവിടിലും മംഗളം മണ്ഡലത്തിലും വിജയിച്ചു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനും 15 മന്ത്രിമാരും തോറ്റ തിരഞ്ഞെടുപ്പിൽ. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രിക്കഴകം 107 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഭരണകക്ഷിയായ DMK മുന്നണി 74 സീറ്റിലൊതുങ്ങി. NDA സഖ്യം 53 സീറ്റ് നേടി. 234 അംഗ നിയമസഭയിൽ കേവലഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് വേണ്ടത്. അതിനാൽ തുടർ ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ അനുസരിച്ചായിരിക്കും തമിഴ്നാട്ടിലെ ഗവൺമെന്റ് രൂപീകരണം. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. ചരിത്രപരവും അസാധാരണവുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിന്റെ മികച്ച ഭാവിക്കായി പാർട്ടി അക്ഷീണം പ്രവർത്തിക്കും. അവിടുത്തെ സ്ത്രീകൾ ഇനി സുരക്ഷിതരാണെന്നും യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുമെന്നും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും ഉറപ്പു നൽകി. പശ്ചിമബംഗാളിലെ BJP വിജയത്തെ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇതൊരു ചരിത്രപരമായ ജനവിധിയാണെന്നും സംസ്ഥാനത്തെ ഭരണത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും വഴിത്തിരിവാണെന്നും അവർ വിശേഷിപ്പിച്ചു. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി T. അശോക് കുമാർ വിജയിച്ചു. 1115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയം. പുതുച്ചേരിയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് BJP മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയെയും പുതുച്ചേരിയുടെ ചുമതല വഹിക്കുന്ന നിർമ്മൽ കുമാർ സുരാനയെയും കേന്ദ്ര നിരീക്ഷണത്തിനായി നിയമിച്ചു. BJP പാർലമെന്ററി ബോർഡ് ഇരുവരുടെയും പേരുകൾ അംഗീകരിച്ചു. 5 സംസ്ഥാനങ്ങളിലായി 7 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ ഉംറിഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാൻഡിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ BJP വിജയിച്ചു. കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗിരെ സൌത്ത് മണ്ഡലങ്ങളിൽ കോൺഗ്രസും മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ NCPയും വിജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പിണറായി വിജയൻ രാജിവെക്കുകയായിരുന്നു. രാജി സ്വീകരിച്ച ഗവർണർ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായി രാജ്ഭവൻ കേന്ദ്രങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് കേരളത്തിലെ NDA ഉജ്ജ്വല വിജയമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിലയിരുത്തി. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും BJP നൽകിയ വിജയത്തിന് ജനങ്ങളോട് നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ തിരഞ്ഞെടുപ്പിൽ CPIMന്റെ പരാജയം പരിശോധിച്ച് ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിതമായ പരാജയമാണ് ജില്ലയിൽ ഉണ്ടായതെന്നും രാഗേഷ് പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ നിയുക്ത MLA തൊടുപുഴയിൽ PJ ജോസഫിന്റെ വസതിയിൽ യോഗം ചേർന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന് UDFന് മികച്ച വിജയം നേടാനായതിന്റെ പശ്ചാത്തലത്തിലാണ് നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. വിജയിച്ച 7 പേരും യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചാ വിഷയമായതാണ് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ആത്മാഭിമാനമുണ്ടെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കരുതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അഭിപ്രായപ്പെട്ടു. ധർമ്മടം മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞത് പിണറായി വിജയനെതിരായ ജനവികാരത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്പലപ്പുഴയിൽ ജനം ഒപ്പം നിന്നതുകൊണ്ടാണ് വിജയം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് CPIM മുൻ നേതാവ് G. സുധാകരൻ പറഞ്ഞു. എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു എന്നും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വാർത്താ ചാനലിൽ പറഞ്ഞു. CPIM അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിയതുകൊണ്ടാണ് പാർട്ടി വിട്ടതെന്നും G. സുധാകരൻ വ്യക്തമാക്കി. വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രസിഡന്റായതിനുശേഷം ലാമിന്റെ ആദ്യ വിദേശ സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ബന്ധവും ആഗോള വിഷയങ്ങളും ചർച്ച ചെയ്യും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇരുരാജ്യങ്ങളും തമ്മിലെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ 10th വാർഷിക വേളയിലെ സന്ദർശനം ഇന്ത്യ വിയറ്റ്നാം ബന്ധത്തിന് പുതിയ കരുത്തേകുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ, ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുരാജ്യങ്ങളും തമ്മിലെ പങ്കാളിത്തത്തിന്റെ

വിവിധ വശങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തുറന്നുകാട്ടുന്ന ആർട്ട് റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിന് രണ്ട് ഇന്ത്യൻ പത്രപ്രവർത്തകർക്ക് പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചു. ആനന്ദ് ആർ കെ, സുപർണ ശർമ്മ, നതാലി ഒബിക്കോ പിയേഴ്സൺ എന്നിവർ ബ്ലൂബർഗിനായി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇല്ലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിൽ വിജയികളായത്. അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന പത്രപ്രവർത്തന ബഹുമതിയാണ് പുലിറ്റ്സർ പുരസ്കാരങ്ങൾ. ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാറുകളുമായി പുരോഗതി വിലയിരുത്തുന്നതിന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം നടത്തി. ലോകോത്തര നിലവാരം പുലർത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ചും ആഗോള മൂല്യ ശൃംഖലകളിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. രാജ്യത്തെ പാചകവാതക വിതരണ കേന്ദ്രങ്ങളിൽ ഇന്ധനക്ഷാമം ഇല്ലെന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങിക്കൂട്ടരുതെന്ന് നിർദ്ദേശിച്ച അധികൃതർ വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കാൻ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ബുക്കിംഗും DAC അധിഷ്ഠിത വിതരണവും കുത്തനെ വർദ്ധിച്ചതായും വിതരണ ശൃംഖല സുരക്ഷിതമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ബീഹാറിൽ ഇന്നലെയുണ്ടായ കൊടുങ്കാറ്റിലും മഴയിലും 12 പേർ മരിച്ചു. കിഴക്കൻ ചമ്പാരൻ ജില്ലയിൽ 5 പേരും ഔറംഗാബാദിൽ 4 പേരും ഗയ ജില്ലയിൽ 3 പേരുമാണ് മരിച്ചത്. സംഭവത്തിൽ മുഖ്യമന്ത്രി സാമ്രാട് ചൗധരി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഫിലിപ്പീൻസിലെ കുടിയേറ്റ തൊഴിലാളി വകുപ്പ് സെക്രട്ടറി ഹാൻസ് ലിയോ കാക്ടാക്കുമായി കൂടിക്കാഴ്ച നടത്തി. ചലനക്ഷമത, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം ചർച്ച ചെയ്തതായി കീർത്തി വർദ്ധൻ സിംഗ് സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. UAE ഫുജേറ എണ്ണ ഉൽപ്പാദന കേന്ദ്രത്തിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. കഴിഞ്ഞ മാസം തുടങ്ങിയ വെടിനിർത്തൽ കരാറിന് ശേഷം ആദ്യമുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അബുദാബിയിലെ ഇന്ത്യൻ എംബസി പ്രാദേശിക അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണ്. ആക്രമണത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില 6% വർദ്ധിച്ചു. ഏഷ്യൻ ബോക്സിംഗ് Under-15 Under-17 ചാമ്പ്യൻഷിപ്പുകളിൽ ആധിപത്യം തുടർന്ന് ഇന്ത്യയുടെ യുവ ബോക്സർമാർ. താഷ്കെന്റിൽ Under-17 ആൺകുട്ടികളുടെ മത്സരത്തിൽ 50 കിലോ വിഭാഗത്തിൽ യാദവ് യാഷ് തുർക്ക്മെനിസ്ഥാനെ പരാജയപ്പെടുത്തി. 60 കിലോ വിഭാഗത്തിൽ കരുണ ആൽബർട്ട്സൺ കോം താജിക്കിസ്ഥാനെ തോൽപ്പിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ജോസേട്ടന്റെ ഹീറോ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസും ശ്വേതയും പാടിയത്. രമേശ് മണിയത്തിന്റെ വരികൾ, സംഗീതം സാജൻ കെ. രാം.

0: റീഗൽ ജ്വല്ലേഴ്സ്
1: മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് സ്വർണവില ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 13,675 രൂപയിലെത്തി. പവന് 1,09,400 രൂപ.
0: റീഗൽ
1: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
0: പ്രിയ ഗീതം
3: പ്രിയ ഗീതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം. നമ്പർ 2366174 2366176. STD കോഡ് 0495. മറ്റൊരു നമ്പർ 9447444800. പ്രിയഗീതത്തിലെ ആദ്യഗാനം ആനാമി പാടിയത്, ചിത്രം പാച്ചവും അത്ഭുത വിളക്കും. മനു മഞ്ജിത്, രാജ്ശേഖർ എന്നിവരുടെ വരികൾ, ജസ്റ്റിൻ പ്രഭാകരൻ്റെ സംഗീതം.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പ്രിയ ഗീതം,
4: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകിയ ഗാനമാണിനി നിതിൻ കെ ശിവ പാടിയത്. ചിത്രം അബ്രഹാം ഓസ്ലർ. ഈ ഗാനം ആവശ്യപ്പെട്ടത് മിഥുൻ ചേവായൂർ.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: പ്രിയ ഗീതം
5: തിരുവള്ളൂരിൽ നിന്നും ഹനീഫ് ആവശ്യപ്പെട്ട ഗാനമാണിനി. ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന സംഗീതം ശ്രീകുമാരൻ തമ്പി.

0: പ്രിയഗീതം.
1: എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണിനി. ചിത്രം ഗാന്ധർവം, കൈതപ്രത്തിന്റെ വരികൾ, എസ് പി വെങ്കിടേഷിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് റിയ താനൂർ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: പ്രിയ ഗീതം.
3: ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് സംഗീതം നൽകിയ ഗാനമാണിനി. കാർത്തിക്, അഖില, ആനന്ദ് എന്നിവർ പാടിയത്. ചിത്രം ജോസഫ്. ഈ ഗാനം ആവശ്യപ്പെട്ടത് റീജ കുന്നമംഗലം.

എഫും പ്രധാന വാർത്തകൾ. യു എയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും പ്രാദേശിക സംഘടനകളും അപലപിച്ചു. ആക്രമണങ്ങൾ പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്ന് അവർ പറഞ്ഞു. ഇറാൻ ആക്രമണങ്ങളെ അപലപിച്ച് സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഫോണിൽ സംസാരിച്ചു. സംഭവ വികാസങ്ങൾ ഇരുവരും അവലോകനം ചെയ്യുകയും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിന് ശ്രമങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഫിലിപ്പീൻസിലെ കുടിയേറ്റ തൊഴിലാളി വകുപ്പ് സെക്രട്ടറി ഹാൻസ് ലിയോ കാക്ടാക്കുമായി കൂടിക്കാഴ്ച നടത്തി. ചലനക്ഷമത, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണം ചർച്ച ചെയ്തതായി കീർത്തിവർദ്ധൻ സിംഗ് സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയവുമായി NDA. BJP 82 സീറ്റിലാണ് വിജയിച്ചത്. സഖ്യകക്ഷികളായ ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും അസം ഗണപരിഷത്തും 10 വീതം സീറ്റുകളിലും വിജയിച്ചു. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വോട്ടർമാർക്ക് നന്ദിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പിണറായി വിജയന്റെയും CPIM അഹങ്കാര രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിലെ തോൽവിയെന്നും അദ്ദേഹം പറഞ്ഞു. മുൻകാല അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് UDF പ്രവർത്തിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഇക്കാര്യത്തിൽ UDF ഒറ്റക്കെട്ടായി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അടൂർ ഏനാത്ത് MC റോഡിൽ രാവിലെ കാർ നിയന്ത്രണം വിട്ട് പാർസൽ ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം. ബീഹാറിൽ ഇന്നലെയുണ്ടായ കൊടുങ്കാറ്റിലും മഴയിലും 12 പേർ മരിച്ചു. കിഴക്കൻ ചമ്പാരൻ ജില്ലയിൽ 5 പേരും ഔറംഗബാദിൽ 4 പേരും ഗയ ജില്ലയിൽ 3 പേരുമാണ് മരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400024440.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കോട്ടക്കലിൽ നിന്നും സീന, ഋതിക എന്നിവർക്ക് വേണ്ടി മിന്നാരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈണം എസ് പി വെങ്കിടേഷ്.

യുവർ ചോയ്സിൽ ഇനി അത്തോളി പൂക്കോട്ടിൽ നിന്നുള്ള പ്രേമൻ, റീന, അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്നിവർക്ക് വേണ്ടി മഹസർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ഹരി കുടപ്പനക്കുന്ന്, സംഗീതം രവീന്ദ്രൻ.

0: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്.
1: ഹവാകർ സോഫ്റ്റ് ടീ, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഡോക്ടർ ബാലകൃഷ്ണന്റെ വരികൾക്ക് എ ടി ഉമ്മർ ഈണം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ചിത്രം കോളേജ് ഗേൾ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നരുക്കിനിയിൽ നിന്ന് അബ്ദുള്ള.

0: യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: കാലിക്കറ്റ് സർവകലാശാല BARC 2012 മുതൽ 2016 വരെ പ്രവേശനം ലഭിച്ച 1, 2, 4, 6 സെമസ്റ്റർ ഓഗസ്റ്റ് 2026 ഒറ്റത്തവണ ഇന്റേണൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഇന്ന് മുതൽ ലഭ്യമാകും. പിഴയില്ലാതെ 21 വരെയും 200 രൂപ പിഴയോടെ 25 വരെയും അപേക്ഷിക്കാം.
3: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

വാഴുന്നൂർ എന്ന ചിത്രത്തിനു വേണ്ടി. കേസ് ചിത്രയും ശ്രീനിവാസനും പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഈണം ഔസേപ്പച്ചൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പ്രിൻസി അഭിലാഷ്, നിർവേദ്, ശാന്ത പരമേശ്വരൻ. വെട്ടം, പടിയം.

0: കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ May 20 അപേക്ഷ ഓൺലൈനായി നൽകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04842424275. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842424275.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ

0: ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ബാലുശ്ശേരിയിലുള്ള അനുശ്രീ ബിജീഷിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ജാതകം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് ONV കുറുപ്പിന്റെ വരികൾക്ക് ഈണം പകർന്നത് സോമശേഖരൻ.

IHRD സംസ്ഥാനത്തുടനീളമുള്ള അപ്ലൈഡ് സയൻസസ് കോളേജുകളിൽ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം. നിർമ്മിത ബുദ്ധി, IoT, മെഷീൻ ലേണിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ 117 വിഷയങ്ങളിൽ നൈപുണ്യ

വികസനത്തിനൂന്നിയുള്ള ഇന്റേൺഷിപ്പാണ് ലഭ്യമാകുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൊഴിലുകളിൽ പ്രാവീണ്യം നൽകുക എന്നതാണ് ISRD ഇന്റേൺഷിപ്പിലൂടെ ലക്ഷ്യമാക്കുന്നത്. താൽപ്പര്യമുള്ള 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾ സമീപത്തെ ISRD അപ്ലൈഡ് സയൻസ് കോളേജിൽ ബന്ധപ്പെടണം.

0: വിളവുകൾ വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: കാമധേനു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, ശങ്കർ ഗണേഷ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു KMK കോളിച്ചാൽ.

0: ആശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്തെ കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്, ചിത്രം അമരം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊയിലാണ്ടിയിൽ നിന്നും അജിത്.

കാലിക്കറ്റ് സർവകലാശാല സ്പോർട്സ് NCC പങ്കാളിത്തം കാരണം നാലാം സെമസ്റ്റർ BA, BSc, BCA April 2025 റെഗുലർ പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്കുള്ള പ്രത്യേക പരീക്ഷ May 11 മുതൽ സർവകലാശാല ക്യാമ്പസിലെ ടാഗോർ നികേതൻ ഹാളിൽ നടക്കും. ടൈം ടേബിൾ വെബ്സൈറ്റിൽ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ ഇനി മാനന്തേരി സത്രം കെയർ മെഡിക്കൽ സെന്ററിൽ നിന്നും ലിനോ രാജേഷും ലീന രാജേഷും സഹപ്രവർത്തകരും ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ഈണം കെ ജെ ജോയ്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ശരത് ഈണം പകർന്ന് ശ്വേതാമോഹൻ പാടിയ ഗാനം. ചിത്രം ഇവൻ മേഘരൂപൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അരവിന്ദാക്ഷൻ മാവൂർ.

കോട്ടക്കയിൽ നിന്നുള്ള സാബിറുടെ ഇഷ്ടഗാനം കേൾക്കാം. വൺ മാൻ ഷോ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും മനോയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ഈണം സുരേഷ് പീറ്റേഴ്സ്.

കോട്ടക്കയിൽ നിന്നുള്ള സാബിറുടെ ഇഷ്ടഗാനം കേൾക്കാം. വൺ മാൻ ഷോ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും മനോയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ ഈണം സുരേഷ് പീറ്റേഴ്സ്.

ഇനി യുവർ ചോയ്സിൽ അവസാനമായി ഫറൂഖിൽ നിന്നുള്ള അപർണ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മന്ദാരം എന്ന ചിത്രത്തിനു വേണ്ടി അനുഷ പാടിയ ഗാനം. ഗാനരചന വിജീഷ് വിജയ്, സംഗീതം മുജീബ് മജീദ്.

0: ഗാനോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. മുൻ രാഷ്ട്രപതി ഗ്യാനി സേൽസിംഗിന്റെ ജന്മവാർഷിക ദിനം രാജ്യം ഇന്ന് ആചരിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ സേൽസിംഗിനെ ശ്രദ്ധാഞ്ജലി നേർന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അടുത്ത വർഷം വരെ നീണ്ടാൽ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. എണ്ണവില ബാരലിന് ഏകദേശം $125 വർദ്ധിക്കാൻ യുദ്ധം കാരണമായേക്കുമെന്നും IMF വിലയിരുത്തി. രാജ്യത്ത് ശക്തമായ നൂതന ഗവേഷണ സാഹചര്യം ലഭ്യമാക്കാൻ ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയിലെ ഗവേഷണങ്ങളെ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുപറഞ്ഞു. അന്തർ സംസ്ഥാന സൈബർ തട്ടിപ്പ് സംഘത്തെ ഡൽഹി പോലീസ് ഉത്തരാഖണ്ഡിൽ പിടികൂടി. ഓൺലൈൻ വഴി ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിച്ച് നിക്ഷേപ തട്ടിപ്പുകളും ടാക്സ് അധിഷ്ഠിത തട്ടിപ്പുകളും നടത്തിവരുന്ന സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമാണുണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ തരംഗമാണ് കണ്ടതെന്നും 80 സീറ്റിൽ മുകളിലായിരുന്നു പ്രതീക്ഷയെന്നും ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ 2 മണ്ഡലങ്ങളിലെ BJP വിജയം സന്തോഷം നൽകുന്നുവെന്ന് മേയർ VV രാജേഷ്. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നും അദ്ദേഹം പറഞ്ഞു. കൊയിലാണ്ടി ദേശീയപാതയിൽ KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ക്യാബിനിൽ കുടുങ്ങിയ ലോറി ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂപ്പാറയിൽ സംഘർഷാവസ്ഥ. വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷം. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം സമർപ്പിക്കുന്നത്.
1: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ 5 സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ് രൂപീകരണത്തിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമാണ് ഉണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പുതിയ ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ കോൺഗ്രസിൽ ഏറെയുണ്ട്. എന്നാൽ കൂടുതൽ കാലത്തെ പാർലമെൻ്ററി പ്രവർത്തനവും രാഷ്ട്രീയ പരിചയവും രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലെത്താൻ സഹായിക്കുമെന്ന് കരുതുന്നവരും കുറവല്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംഘടനാ പ്രവർത്തനത്തിന് വിരാമമിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ വേഗം തീരുമാനം കൈക്കൊള്ളുമെന്ന് വേണുഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിർണായക യോഗം വൈകിട്ട് ചേർന്നേക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതിൻ്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കരുതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അഭിപ്രായപ്പെട്ടു. ധർമ്മടം മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞത് പിണറായി വിജയനെതിരായ ജനവികാരത്തിൻ്റെ ഭാഗമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമാണ് ഉണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ തരംഗമാണ് കണ്ടതെന്നും 80 സീറ്റിന് മുകളിലായിരുന്നു പ്രതീക്ഷയെന്നും ചെന്നിത്തല പറഞ്ഞു. UDFന്റെ പോസിറ്റീവ് അജണ്ടയ്ക്ക് കിട്ടിയ അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട വലിയ വിജയം കണ്ണൂർ ജില്ലയിലാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. 5 സീറ്റുകളിലാണ് ജില്ലയിൽ വിജയിച്ചതെങ്കിലും അഴീക്കോടും കൂത്തുപറമ്പും LDF സ്ഥാനാർത്ഥികൾക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വിജയം കണ്ണൂർ ജില്ലയിലെ CPIMന്റെ അഹങ്കാര രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിലടച്ച പ്രതികൾക്ക് പാർട്ടി എല്ലാ സംരക്ഷണവും നൽകുകയും കളവ് ചൂണ്ടിക്കാണിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ക്രൂശിക്കുന്ന നടപടിയും സ്വീകരിച്ചത് LDFന് വലിയ തിരിച്ചടിയായി.

0: എന്ന് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. മുൻകാല അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് യു ഡി എഫ് പ്രവർത്തിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സാമൂഹിക മാധ്യമങ്ങളിലെ ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടിക്രമങ്ങൾ പാലിച്ച് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും മുരളീധരൻ അറിയിച്ചു. ബി ജെ പി ഇല്ലാതെ കേരളത്തിൽ നിയമസഭയിൽ ഇനി മുന്നോട്ട് പോകാനാകില്ല എന്നത് നല്ല സന്ദേശമാണെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞു. സാമുദായിക ഏകീകരണം ശക്തമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മഞ്ചേശ്വരം മണ്ഡലവുമായി ബന്ധം ഒരിക്കലും കുറയുന്നില്ലെന്നും ജനങ്ങൾക്ക് ഏതു സമയത്തും സമീപിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ രണ്ട് മണ്ഡലങ്ങളിലെ ബി ജെ പിയുടെ വിജയം നഗരസഭാ ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാണെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു. നഗരസഭയ്ക്കെതിരെ രണ്ട് മുൻ മേയർമാർ പ്രചാരണം നടത്തിയെന്നും ഇക്കാര്യത്തിൽ കലക്ടറുടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും മേയർ ആവശ്യപ്പെട്ടു. അമ്പലപ്പുഴയിൽ ജനം ഒപ്പം നിന്നതുകൊണ്ടാണ് വിജയം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് സി പി ഐ എം മുൻ നേതാവ് ജി സുധാകരൻ പറഞ്ഞു. എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു എന്നും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വാർത്താ ചാനലിനോട് പറഞ്ഞു. സി പി ഐ എം അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിയതുകൊണ്ടാണ് പാർട്ടി വിട്ടതെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. കേരള കോൺഗ്രസിൻ്റെ നിയുക്ത എം എൽ എമാർ തൊടുപുഴയിൽ പി ജെ ജോസഫിൻ്റെ വസതിയിൽ യോഗം ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മികച്ച വിജയം നേടാനായതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. വിജയിച്ച ഏഴുപേരും യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചാ വിഷയമായതാണ് റിപ്പോർട്ട്. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് 206 സീറ്റുമായി ബി ജെ പി ചരിത്രത്തിലാദ്യമായി ഭരണസാരഥ്യം ഏൽക്കുന്നത്. 81 സീറ്റ് മാത്രമാണ് തൃണമൂലിന് നേടാനായത്. മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ തോൽക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൗധരി തോറ്റ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2 സീറ്റിലും സി പി ഐ എം 1 സീറ്റിലും ഒതുങ്ങി. മമതാ ബാനർജിയെ തോൽപ്പിച്ച പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ബംഗാളിൽ മുഖ്യമന്ത്രിയായി എത്തിയേക്കും എന്നാണ് കരുതുന്നത്. അസമിൽ എൻ ഡി എക്ക് ഹാട്രിക് വിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ബി ജെ പി 82 സീറ്റിലാണ് വിജയിച്ചത്. പുതിയ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അസമിലും സജീവമായി. പുതുച്ചേരിയിൽ ആൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് നയിക്കുന്ന എൻ ഡി എക്കാണ് ഭരണ തുടർച്ച. 30-ൽ 18 സീറ്റാണ് മുന്നണി നേടിയത്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും 15 മന്ത്രിമാരും തോറ്റ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വിട്ടികഴകം 107 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഭരണകക്ഷിയായി ഡി എം കെ മുന്നണി 74 സീറ്റിൽ ഒതുങ്ങി. എൻ ഡി എ സഖ്യം 53 സീറ്റ് നേടി. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് വേണ്ടത്. അതിനാൽ തുടർ ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ അനുസരിച്ചായിരിക്കും തമിഴ്നാട്ടിലെ ഗവൺമെൻറ് രൂപീകരണം. പശ്ചിമബംഗാളിലെ ബി ജെ പിയുടെ വിജയത്തെ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇതൊരു ചരിത്രപരമായ ജനവിധിയാണെന്നും സംസ്ഥാനത്തെ ഭരണത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും വഴിത്തിരിവാണെന്നും അവർ വിശേഷിപ്പിച്ചു. രാജ്യത്തെ പാചകവാതക വിതരണത്തിൽ കുറവില്ലെന്നും ഒരിടത്തും ഇന്ധനക്ഷാമം ഇല്ലെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങിക്കൂട്ടേണ്ടതില്ലെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അടൂർ ഏനാത്ത് എം സി റോഡിൽ രാവിലെ കാർ നിയന്ത്രണം വിട്ട് പാർസൽ ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം. ഭാര്യയ്ക്കും ലോറി ഡ്രൈവർക്കും പരിക്കുണ്ട്. 1982 മുതൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന ഇദ്ദേഹം 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. ഹജ്ജ് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഇന്ന് 4:00. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഫ്ലൈ അതീൽ എയർലൈൻസിൻ്റെ 13 സർവീസുകളിലായി 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. ടെർമിനൽ കെട്ടിടത്തിന് സമീപത്തായാണ് ഹജ്ജ് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. ഹജ്ജ് ക്യാമ്പിൽ വിശ്രമം, ഭക്ഷണം, ആരോഗ്യപരിചരണം, പ്രാർത്ഥനാ സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പുറമെ എമർജൻസി മെഡിക്കൽ സേവനം, പോലീസ്, അഗ്നിരക്ഷാസേന കൗണ്ടറുകൾ, ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ ലഗേജ് സ്വീകരിക്കുന്നതിനായി പ്രത്യേക സംവിധാനവും താൽക്കാലിക വിശ്രമത്തിനായി പ്രത്യേക ഇരിപ്പിട സൗകര്യങ്ങളും ഒരുക്കും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള പ്രാർത്ഥനാ മുറികളും ഒരുക്കുന്നുണ്ട്. ഹജ്ജ് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നിർവഹിക്കും. ഉച്ചയോടെ തീർത്ഥാടകർ ക്യാമ്പിൽ എത്തിത്തുടങ്ങും.
0: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ നിന്ന് മുംബൈ സിറ്റി എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ നേരിടും. വൈകിട്ട് 7:30 മുംബൈയിലാണ് മത്സരം. ഇന്ത്യയിലെ സൈബർ

കുറ്റകൃത്യങ്ങൾ തുറന്നു കാട്ടുന്ന ആർട്ട് റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിന് രണ്ട് ഇന്ത്യൻ പത്രപ്രവർത്തകർക്ക് പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചു. ആനന്ദ് ആർ കെ, സുവർണ ശർമ്മ എന്നിവർ ബ്ലൂംബർഗിനായി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇല്ലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമൻ്ററി വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹമായത്. അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന പത്രപ്രവർത്തന ബഹുമതിയാണ് പുലിറ്റ്സർ പുരസ്കാരങ്ങൾ. ഡൽഹി പോലീസ് അന്തർസംസ്ഥാന സൈബർ തട്ടിപ്പ് സംഘത്തെ ഉത്തരാഖണ്ഡിൽ പിടികൂടി. ഓൺലൈൻ വഴി ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നിക്ഷേപ തട്ടിപ്പുകളും നികുതി തട്ടിപ്പുകളും നടത്തിവന്ന സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. കൊയിലാണ്ടി ദേശീയപാതയിൽ KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ചു. ക്യാബിനിൽ കുടുങ്ങിയ ലോറി ഡ്രൈവറെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിലെ കീഴത്തൂരിൽ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവന് നേരെ ഇന്ന് പുലർച്ചെ ആക്രമണം ഉണ്ടായി. ജനൽ ചില്ലും കൊടിമരവും ഫർണിച്ചറുകളും നശിപ്പിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ജാഗ്രതാ നിർദ്ദേശം ഇല്ല. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂപ്പാറയിൽ സംഘർഷാവസ്ഥ. വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുഴയോരത്തെ പുറമ്പോക്ക് ഭൂമിയിലെ താമസക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികളുമായാണ് അധികൃതർ എത്തിയത്. കൊല്ലം ശക്തികുളങ്ങരയിൽ മത്സ്യബന്ധനത്തിനിടെ ഇന്നലെ വൈകിട്ട് ശക്തമായ കാറ്റിൽ ഫൈബർ വള്ളം കടലിൽ മുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികളെ മറ്റു വള്ളക്കാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ 5 സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ് രൂപീകരണത്തിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമാണ് ഉണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

എഫ്എം പ്രധാന വാർത്തകൾ. യു എയിൽ ഇറാൻ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശിതമായി അപലപിച്ചു. സാധാരണ ജനങ്ങളെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യമിടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും സംരക്ഷിച്ചുകൊണ്ട് വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുകയാണെന്ന് ബിജെപി ദേശീയ പ്രസിഡന്റ് നിതിൻ നബീൻ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്കൊപ്പം ന്യൂഡൽഹിയിലെ കാളിബഡി മന്ദിറിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർണായക യോഗം വൈകിട്ട് ചേർന്നേക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം. കണ്ണൂർ ജില്ലയിലെ പാർട്ടി കോട്ടകളിൽ വലിയ പരാജയമാണ് സിപിഐഎമ്മിന് ഉണ്ടായതെന്ന് ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. ധർമ്മടത്തും മട്ടന്നൂരിലും പാർട്ടിക്ക് ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ തമിഴ് വെട്ടിക്കഴകം നേതാവ് വിജയെ പാർട്ടി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കാൻ നിയുക്ത എംഎൽഎമാർ പാർട്ടി ആസ്ഥാനത്തെത്തി. ഗവൺമെന്റ് രൂപീകരണത്തിന് വൈകാതെ ടിവികെ അവകാശമുന്നയിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. പഞ്ചാബിൽ ആം ആദ്മി ഭരണകൂടം ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്നാരോപിച്ച് പുതുതായി ബിജെപിയിൽ ചേർന്ന എംപിമാർ രാഷ്ട്രപതിയെ കണ്ടു. രാഘവ് ചദ്ദ, അശോക് മിത്തൽ, സന്ദീപ് പദക്, രാജേന്ദ്രഗുപ്ത എന്നിവരാണ് രാഷ്ട്രപതി ഭവനിലെത്തി പരാതി നൽകിയത്. വിശാഖപട്ടണം ആസ്ഥാനമായി സൌത്ത് കോസ്റ്റ് റെയിൽവേ സോൺ സ്ഥാപിക്കുന്നതിന് കേന്ദ്രം ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ജൂൺ 1 പ്രാബല്യത്തിൽ വരുന്ന പുതിയ റെയിൽവേ സോണിൽ ഗുണ്ടക്കൽ, ഗുണ്ടൂർ, വിജയവാഡ, വിശാഖപട്ടണം ഡിവിഷനുകൾ ഉൾപ്പെടുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. എഫ്എം പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ ഗാൻ വിളിച്ചു തുടങ്ങാം. നമ്പർ 2366176 2366176. STD code 0495. ഒരു മൊബൈൽ നമ്പർ കൂടി 9447444800. ഗാനോത്സവത്തിൽ ആദ്യം ആടുപുലിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി റിമി ടോമിയും നജീം അർഷാദും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ഹരിനാരായണൻ, രതീഷ് വേഗ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പാലാഴിയിൽ നിന്നും ലിഷ, സനൽകുമാർ, അനാമിക കൃഷ്ണ, പ്രസന്നകുമാരി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് എം ജയചന്ദ്രൻ.

ഗാനോത്സവത്തിൽ ഇനി പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ വി മഹാദേവൻ ഈണം പകർന്ന് വാണി ജയറാം പാടിയ ഗാനം ചിത്രം കായലും കയറും. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പൈങ്ങോട്ടുപുറത്തു നിന്നും ബിന്ദു.

0: സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പത്തായക്കുന്ന് നിന്നും സുരേന്ദ്രൻ.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം

ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു കായ്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: യൂസഫലി കച്ചേരി എസ് പി വെങ്കടേഷ് കൂട്ടുകെട്ടിലെ ഒരു ഗാനം, പാടിയത് യേശുദാസ്. ചിത്രം ഭീഷ്മാചാര്യ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മാനന്തവാടിയിൽ നിന്നും സുജിത്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ആൽമരം എന്ന ചിത്രത്തിൽ യേശുദാസും ബി വസന്തയും പാടിയ ഗാനം. ഗാനശില്പികൾ പി ഭാസ്കരൻ, എ ടി ഉമ്മർ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സജി കൊല്ലം.

1 7 4 2 3 6 6 1 7 6 STD code 0 4 9 5. ഒരു മൊബൈൽ നമ്പർ കൂടി 9 4 4 7 4 4 4 8 0 0. 2 മണിവരെയാണ് സമയം. ഇനി കരിമ്പന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു രാമചന്ദ്രൻ പറമ്പിൽ ബസാർ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: മാനിപുരത്ത് നിന്നും സത്യൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. തീക്കാറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനശില്പികൾ കൊല്ലം വിദ്യാധരൻ, മുരളി സിതാര.

വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. ചിത്രം അച്ഛനും ബാപ്പയും. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചെറുവണ്ണൂരിൽ നിന്നും തമ്പി.

ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് ഈണം പകർന്നത് MG രാധാകൃഷ്ണൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഷിജി കോട്ടൂർ.

0: ഇനി നീലക്കടമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. കെ ജയകുമാറിന്റെ വരികൾക്ക് ഈണം പകർന്നത് രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചെറുവണ്ണൂരിൽ നിന്നും സുരേഷ്.
1: കുടികൊള്ളും മഹേശ്വരി ഗുണദായി

ഗാനോത്സവത്തിൽ അവസാനമായി പൊന്നുച്ചാമി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ഈണം മോഹൻ സിത്താര. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചേളന്നൂരിൽ നിന്നും ലീല.

0: And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi condemns attack on UAE's Fujairah resulting in injuries to three Indian nationals. Calls for dialogue and diplomacy to restore peace and stability across West Asia. US and Iran launch fresh attacks in the Gulf as the two sides wrestle control over Strait of Hormuz. External Affairs Minister S. Jaishankar holds talks with his Jamaican counterpart, Kamina J. Smith, calls for stronger economic ties between the two countries. Political activities begin for government formation in West Bengal, Tamil Nadu and Kerala after declaration of assembly poll results. Education Minister Dharmendra Pradhan emphasizes need to transform India's research ecosystem. And with that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 11-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുഷമ അനിൽ. സംവിധാനം പി എ ബിജു.
2: കടലിലെ തിരയടി പോലെ ഒന്നിനു പിറകെ ഒന്നായി ആത്മഗതങ്ങളിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന ഉൾത്താവങ്ങളാണ് ഓരോ രംഗങ്ങളിലും ഡോസ്റ്റോയെവ്സ്കി അടക്കി വച്ചിരിക്കുന്നത്. കൊലപാതകം ചെയ്ത നിക്കോവ് പുറമേക്കുള്ള തെളിവുകൾ ഒന്നൊന്നായി മൂടിയിടുമ്പോൾ നാടകം ഉള്ളിലെ തീയായി ആളിക്കത്തുകയാണ്. നായകൻ മാത്രമല്ല, അമ്മയും പെങ്ങളും സുഹൃത്ത് മെർമലഡോവും അയാളുടെ ഭാര്യ കാതറീനയും മകൾ സോണിയയും അന്വേഷണ ഉദ്യോഗസ്ഥൻ സെമറ്റോവും പരിചാരിക നസ്താസിയയും മഴുവിനോട് സംസാരിക്കുന്ന കാവൽക്കാരൻ പോലും മനസ്സിൻ്റെ വാതിലുകൾ അടച്ചിട്ടാണ് സംസാരിക്കുന്നത്. റസുമുഹീൻ എന്ന നിക്കോവിൻ്റെ സുഹൃത്തിലൂടെ കഥാഗാത്രം മറ്റൊരു കൈവഴി തുറക്കുകയാണ്. നാടകം തുടർന്ന് കേൾക്കുക.
3: നീ എന്താണ് നിക്കോവ് ഈ വഴി?
4: റസ്മിഹിൻ, നീ എന്തെടുക്കുകയായിരുന്നു?
3: ഓ, ഞാൻ ചില കാര്യങ്ങൾ എഴുതുകയായിരുന്നു. നിന്നെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല.
4: പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് നടക്കുന്നത്. ഞാനും വിചാരിച്ചതല്ല നിന്റെ താമസ സ്ഥലത്ത് വരണമെന്ന്.
3: ഓ, എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുന്നു. നീ എന്നെ കടത്തി വെട്ടിക്കളഞ്ഞു. ബാബാ, വന്ന് ദാ ഈ സോഫയിലേക്ക് ഇരിക്കെ, ഇങ്ങോട്ട് നീ. എത്ര നാളായി നിന്നെ കണ്ടിട്ട്! അല്ല, നിനക്കെന്ത് പറ്റി? എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് എന്തിനുള്ള ഭാവമാണ് നിനക്ക്?
4: ഒന്നുമില്ല, വിശേഷിച്ചൊന്നുമില്ലടാ.
3: നിനക്ക് സുഖമില്ലേ? നിന്റെ മുഖം കാണുമ്പോൾ തോന്നുന്നല്ലോ നല്ല സുഖമില്ലെന്ന്.
4: അസുഖമോ എനിക്കോ? റസുമിഹിൻ, നിനക്ക് തോന്നുന്നതാണ്.
3: നിക്കോ, നീ എന്താണ് വന്നത് അത് പറയ്. ഒരു കാര്യവുമില്ലാതെ നീ ഒരിടത്തും പോകില്ലെന്ന് എനിക്കറിയാം. എന്താ കാര്യം പറയ്.
4: ഞാനിങ്ങോട്ട് വന്നത് വേറൊരു കാര്യത്തിനാണ്. എനിക്ക് ട്യൂഷൻ എടുക്കാൻ കുറച്ച് കുട്ടികളെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
3: ഓ,
4: എന്നാൽ യഥാർത്ഥത്തിൽ എനിക്ക് ട്യൂഷൻ എടുക്കാനും വയ്യ.
3: നീ എന്താണ് പരസ്പര ബന്ധമില്ലാതെ ഈ പറയുന്നത്? ട്യൂഷൻ എടുക്കാൻ കുട്ടികളെ വേണോ? അതോ വേണ്ടയോ?
4: അറിയില്ല, എനിക്കൊന്നും അറിയില്ല.
3: നീ മദ്യപിക്കില്ലല്ലോ. മയക്കുമരുന്ന് വല്ലതും കഴിച്ചോ? ആദ്യമാവാൻ വഴിയില്ല. പിന്നെ നീ പിച്ചുമ്പേയും പറയുന്നത് പനി കൊണ്ടാണോ?
4: ഇല്ലടാ, എനിക്കൊന്നുമില്ല.
3: പിന്നെ നിനക്ക് എന്ത് പറ്റി?
4: ഒന്നുമില്ല, ഞാൻ പോകുന്നു.
3: ഇരിക്ക് നിക്കോ, ഇരിക്ക്, പറയട്ടെ കാര്യങ്ങൾ.
4: വേണ്ടടാ, ഞാൻ പോകുന്നു.
3: നിൽക്ക്, പോവുകയാണോ?

0: ഇതെന്തൊരു മനുഷ്യൻ.
1: ഞാൻ പോവുകയാണ്, ഇവിടെ നിൽക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നീ കൈവിട്. എന്നാ ശരി, ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാം. എനിക്ക് സത്യത്തിൽ നിന്നെ മാത്രമേ ഇവിടെ പരിചയമുള്ളൂ. നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാനാവൂ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്.
0: നിനക്ക് എന്ത് പറ്റി നിക്കോവ്? എന്നോടെല്ലാം പറയൂ.
1: നീ എന്റെ പ്രിയമിത്രമാണ്, ദയാലുവാണ്. എന്റെ പ്രശ്നങ്ങൾ നിനക്ക് പെട്ടെന്ന് മനസ്സിലാവും, നിനക്ക് വിധി കൽപ്പിക്കാനും ആവും.
0: ഏയ്, നീ വളച്ചുകെട്ടാത്ത കാര്യം പറയൂ.
1: ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എനിക്കൊന്നും ആവശ്യമില്ലെന്ന്? നീ കേൾക്കുന്നുണ്ടോ? നിന്റെ സ്നേഹം മാത്രം മതി, ഒന്നും വേണ്ട. ആരുടെ സഹായവും വേണ്ട, ആരുടെ സഹാനുഭൂതിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തനിയെ കൈകാര്യം ചെയ്തോളാം.
0: നിനക്കെന്തോ സാരമായ തകരാറുണ്ട്. എന്താണ്, എന്തു പറ്റി എന്നോട് പറയ്.
1: എല്ലാം അവസാനിച്ചു കഴിഞ്ഞു, ഇപ്പോൾ എന്നെ തനിച്ചു വിട്.
0: നീ ഒരു മുഴുഭ്രാന്തൻ തന്നെ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, ഞാൻ എന്തിന് ശ്രദ്ധിക്കണം? ദേ നോക്ക്, എനിക്കും ഇപ്പോൾ പഠിപ്പിക്കുവാൻ വിദ്യാർത്ഥികൾ ആരുമില്ല. നീ കാണുന്നില്ലേ, നോക്ക്, എനിക്കതിൽ യാതൊരു പ്രയാസവുമില്ല. ഞാനിപ്പോൾ വിവർത്തനങ്ങൾ ചെയ്യുകയാണ് ഒരു പ്രസാധകന് വേണ്ടി. നോക്ക്, ഇതാ ഒരു ജർമ്മൻ പുസ്തകത്തിന്റെ രണ്ട് വാല്യങ്ങൾ, തനി കച്ചവട സാഹിത്യം. സ്ത്രീ ഒരു മനുഷ്യജീവിയാണോ എന്ന ചോദ്യമാണിതിൽ.
1: അല്ലടാ, ഇത് വിവർത്തനം ചെയ്ത പണം കിട്ടുമോ?
0: അതിനല്ലേ വിവർത്തനം ചെയ്യുന്നത്. ഇപ്പൊ തന്നെ 6 രൂപിൽ അഡ്വാൻസ് തന്നു. പിന്നെ നിനക്ക് താല്പര്യമുണ്ടെങ്കിലേ ഈ വാല്യം നീ തർജ്ജമ ചെയ്യ്. 3 രൂപിൽ ഇതാ, നീ കൊണ്ടുപോയി തർജ്ജമ ചെയ്യേ, എനിക്കതൊരു സഹായമാവും.
1: ഞാൻ ചെയ്യാം.
0: ഇത് കഴിഞ്ഞാൽ അടുത്ത പുസ്തകം ഏർപ്പാടാക്കിയിട്ടുണ്ട്.
1: വേണ്ട, പുസ്തകവും റൂബിളും എനിക്ക് വേണ്ട. ഇരുപിടിക്കട്ടെ.
0: നിനക്കിതെന്ത് പറ്റി? വാങ്ങിയ പുസ്തകം തിരിച്ചു തരുന്നത് നിനക്ക് ഭ്രാന്തായോ നിക്കോ?
1: എടാ, എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ
0: നിക്കോ? നീ ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്?
1: പറയില്ല. അതുമല്ല, എനിക്ക് വീടില്ല.
0: ശരി, എന്നാൽ ഞാനൊന്നും ചോദിക്കുന്നില്ല.
1: എനിക്ക് പോണം.

0: വീണ്ടും ഞാൻ ഒറ്റയ്ക്ക്. പാലത്തിന്റെ കൈവരിയിൽ പിടിച്ച്
1: നല്ലവനായ സഹോദര, യേശുവിന്റെ നാമത്തിൽ ഇത് സ്വീകരിക്കൂ.
0: ഇരുപത് കോപ്പക്സ് നാണയം. വസ്ത്രധാരണത്തിലും ഭാവപ്രകടനത്തിലും ഞാനൊരു യാചകനാണെന്ന് കരുതിയിരിക്കണം. ഞാൻ ഇങ്ങനെ നടന്നിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. ഇനി എന്റെ മുറിയിൽ പോയി കിടക്കണം.

0: 呀！哎呀！哎呀！
1: അതൊരു സ്വപ്നമായിരുന്നു. ഇത്തരം സ്വപ്നങ്ങൾ ഇന്നലെ മുതലാണ് ഞാൻ കാണാൻ തുടങ്ങുന്നത്. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലെ ഭീതിതമായ സ്വപ്നങ്ങൾ. പേടികൊണ്ടെന്റെ മനസ്സ് കട്ടപിടിച്ചല്ലോ. ഇപ്പോൾ ബഹളമൊന്നും കേൾക്കാനില്ലല്ലോ. എന്താണ്? ആരാണ്? അയാൾ പോയിരിക്കുമോ? വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദം, അത് ഞാൻ മാത്രമേ കേട്ട് കാണുകയുള്ളൂ. ചിലർ അത്ഭുതത്തോടെ സംസാരിക്കുന്നു, മറ്റു ചിലർ തർക്കിക്കുന്നു, രഹസ്യം പറയുന്നു, പരസ്പരം വിളിച്ചലറുന്നു. ഒരുപാട് പേർ ആ കെട്ടിടത്തിൽ താമസിക്കുന്നവരെല്ലാം ഞാൻ മാത്രം കേട്ടതാകാം ആ ബഹളം. എന്റെ മനസ്സിന്റെ പേടിയിൽ എനിക്ക് തോന്നിയതാകാം അതൊക്കെ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 11 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, കൂടാതെ സുഷമ അനിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗുലാം അലി, കവിതാ കൃഷ്ണമൂർത്തി എന്നിവർ ആലപിച്ച ഗസലുകൾ കേൾക്കാം.

0: വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. യു എയിലെ ഫുജൈറയിലുണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. സാധാരണക്കാരെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യു എയിലെ ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിലുണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കുന്നതിന് യു എസ് പ്രഖ്യാപിച്ച പ്രോജക്ട് ഫ്രീഡം ആദ്യഘട്ടത്തിന്റെ ഭാഗമായി 2 യു എസ് നേവി കപ്പലുകൾ ഹോർമൂസ് കടന്ന് ഗൾഫ് മേഖലയിൽ പ്രവേശിച്ചു. കപ്പലുകൾക്ക് നേരെ നടന്ന ഇറാൻ ആക്രമണങ്ങളെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. എണ്ണവില ബാരലിന് $125 ഉയരാൻ സാധ്യതയുണ്ടെന്നും IMF മുന്നറിയിപ്പ് നൽകി. ദീർഘകാല സംഘർഷം, എണ്ണവിലയിലെ തുടർച്ചയായ വർധന, പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനകം തന്നെ സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചതായും IMF മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 എണ്ണത്തിൽ ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം മന്ത്രിസഭ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. ഡൽഹിയിൽ നിന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികൾ എത്തിയതിനുശേഷം യോഗം നടത്തുമെന്ന് UDF വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയിയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. ചെന്നൈയിലെ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട TVK നിയമസഭാംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കൽ നിലവിൽ കേരളത്തിലായതിനാൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് കത്ത് സമർപ്പിക്കുന്നത് വൈകുമെന്നാണ് സൂചന. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 BJP മുന്നിലെത്തി. സംസ്ഥാനത്ത് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷായെ BJP കേന്ദ്ര നിരീക്ഷകനായി നിയമിച്ചു. ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മവാർഷിക ദിനമായ ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. അസമിലും NDA അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 NDA സഖ്യം വിജയിച്ചു. BJP 82 വിജയിച്ചപ്പോൾ സഖ്യകക്ഷികളായ AGP 9 സീറ്റുകളും പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റുകളും നേടി. കോൺഗ്രസ് 19, AIUDF, RJD എന്നിവർ 2 വീതം സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. പുതുച്ചേരിയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽകുമാർ സുരാന എന്നിവരെ BJP കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ NDA സഖ്യം 18 വിജയിച്ചത്. മികച്ച ഭരണത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണിതെന്ന് മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യ ജമൈക്ക സഹകരണം ശക്തമായി തുടരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിൽ ഡിജിറ്റൽ മേഖലയിലെ പരിവർത്തനം, സാംസ്കാരിക മൂല്യങ്ങളുടെ കൈമാറ്റം, കായികം, ഡിജിറ്റൽ പണമിടപാട് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിരവധി കരാറുകളിൽ ഒപ്പുവച്ചതായും അദ്ദേഹം പറഞ്ഞു. ഫിലിപ്പീൻസിലെ കുടിയേറ്റ തൊഴിലാളി വകുപ്പ് സെക്രട്ടറി ഹാൻസ് ലിയോകാക് ഡാക്കുമായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കൂടിക്കാഴ്ച നടത്തി. കുടിയേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായതായി ശ്രീ സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതായി ആരോപിച്ച് BJP

ഗുലാം അലി, കവിതാ കൃഷ്ണ കൃഷ്ണമൂർത്തി എന്നിവർ ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 103.63 LFM. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം പ്രത്യേക

0: പി എംപിമാരായ രാഘവ് ഛത്ത, അശോക് മിത്തൽ, സന്ദീപ് പഥക്, രാജേന്ദ്രഗുപ്ത എന്നിവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. നമ്പർ 9400224440. യുവർ ചോയ്സിൽ ആദ്യം മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ഹരിണിയും പാടിയ ഗാനം.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: സത്യം എന്ന ചിത്രത്തിനു വേണ്ടി സുജാതയും വിദ്യ വിശ്വംഭരനും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾ ഈണം എം ജയചന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കൊണ്ടോട്ടിയിൽ നിന്നും വിഷ്ണു പ്രസാദ്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: മാളികപ്പുറം എന്ന ചിത്രത്തിന് വേണ്ടി അന്തോണി ദാസൻ, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് രഞ്ജിൻ രാജ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പൂവാട്ടുപറമ്പ് നിന്നും രമ്യ.

नीमा सैंडल हर पल चंदन का एहसास 103.6 പരുത്തിപ്പാറയിൽ നിന്നും ലത്തീഫ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. പി ഭാസ്കറിന്റെ വരികൾ, ഈണം ജി ദേവരാജൻ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇനി മണിയൂരിൽ നിന്നുള്ള ആദിത്യയുടെ ഇഷ്ടഗാനം കേൾക്കാം. ഉറുമി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ശ്വേതയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് ദീപക് ദേവ്.

0: യുവർച്ച വയസ്സിൽ ഇനി നാട്ടുരാജാവ് എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് M ജയചന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പാലത്ത് നിന്നും ശിവപ്രസാദ്.
1: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുളിക്കും.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ബി ആർ പ്രസാദ്, വിദ്യാസാഗർ കൂട്ടുകെട്ടിലെ ഒരു ഗാനം, പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും. ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മാത്രയിൽ നിന്നും സുഷീലി ഗോപേഷ്.

യുവർ ചോയ്സിൽ ഇനി ആശകൾ ആശകൾ ആയിരം എന്ന ചിത്രത്തിന് വേണ്ടി ധാലിയ നവാസ്, ജോയൽ ജെയിംസ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. മനോമഞ്ജിത്തിൻ്റെ വരികൾ ഈണം സനൽ ദേവ്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനശില്പികൾ കൈതപ്രം, എം ജി രാധാകൃഷ്ണൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മുത്തമ്പലത്ത് നിന്നും അനൂപ് കെ, സിദ്ധാർത്ഥ് കൃഷ്ണ, ജിനു.

യുവർ ചോയ്സിൽ ഇനി മഞ്ചേരിയിൽ നിന്നും ചിത്ര ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മൂന്നാമതൊരാൾ എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും മഞ്ചേരിയും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഈണം പകർന്നത് ഔസേപ്പച്ചൻ.

0: ഒരു കുഞ്ഞു പൂവിന്റെ ഇതളിൽ നിന്നൊരു തുള്ളി മധുരം.
1: യുവർ ചോയ്സിൽ അവസാനമായി ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാസാഗർ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അരീക്കാട് നിന്നും ജിൻസി.

FM പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ കാവൽ മന്ത്രിസഭയായി തുടരാൻ ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് പശ്ചിമബംഗാളിലും അസമിലും നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. UAE ഇറാൻ ഡ്രോൺ ആക്രമണത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റ സാഹചര്യം അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ. അപലപിച്ച് ലോക നേതാക്കൾ. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: യുവർ ചോയ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: മ്യൂസിക് നിക്സ്.
2: പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
2: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെന്നുണ്ട്. അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള കായ്കറികളെങ്കിലും കൃഷി ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഒട്ടും സമയമില്ല, അതാണ് പ്രശ്നം. കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ മിക്കവരുടെയും പ്രതികരണം ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ സംസാരത്തിൽ ഇതൊരു സ്ഥിരം പല്ലവിയാണ്. ഇതാ സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ ഡോക്ടറായ അമ്പിളി കെ നായർ എല്ലാ തിരക്കുകൾക്കുമിടയിൽ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും സ്വന്തം അധ്വാനത്തിലൂടെ സ്വന്തം കൈകൊണ്ട് വിളയിച്ചെടുക്കുന്നു. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്ന് സ്വന്തം അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്ന തിരുവല്ല കടപ്ര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും മാവേലിക്കര സ്വദേശിനിയുമായ ഡോക്ടർ അമ്പിളി കെ നായരുടെ കൃഷിയിലെ വേറിട്ട അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കരയാണ് ഡോക്ടർ അമ്പിളി കെ നായരുമായി സംസാരിക്കുന്നത്.
1: വർത്തമാനകാല ജീവിതം വളരെ തിരക്ക് പിടിച്ചതാണ്. പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ധാരാളം രോഗികളുമായിട്ടുള്ള ചികിത്സാ അനുഭവങ്ങൾ, ബന്ധങ്ങൾ, അതിലുപരി വീട്ടിൽ വന്നാലും അവരുടേതായ തിരക്ക്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയാകുമ്പോൾ അത് കുറച്ചുകൂടി കൂടും, കാരണം വീട്ടുകാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ തിരക്കിനിടയിൽ ഒട്ടും സമയം കിട്ടുന്നില്ല മറ്റു കാര്യങ്ങൾക്കൊന്നും. പ്രത്യേകിച്ച് കൃഷികാര്യങ്ങളിൽ ശ്രദ്ധിക്കാനോ ഒരു കറിവേപ്പ് പോലും നടുന്നതിനോ സമയം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പരിമിതിയും പരാതിയുമാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇതിനൊക്കെ ഇടയിൽ സമയം കണ്ടെത്തി അത്യാവശ്യം വീട്ടാവശ്യത്തിന് വേണ്ട പച്ചക്കറികളെല്ലാം സ്വന്തം വീട്ടുവളപ്പിൽ, പച്ചക്കറികൾ മാത്രമല്ല ചേനയടക്കമുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും അത്യാവശ്യം കൃഷി ചെയ്യാൻ കഴിയുന്നത് വിപണനാടിസ്ഥാനത്തിലല്ല, സ്വന്തം വീട്ടാവശ്യത്തിന്. ഇതിനെങ്ങനെയാണ് ഈ സമയത്തിൻ്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ്? സമയമില്ലായ്മയാണ് കൃഷിക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ?
2: സമയമില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷെ നമുക്ക് ആ കൃഷിയോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു സമയം കണ്ടെത്തുക തന്നെ ചെയ്യും. എനിക്ക് സത്യത്തിൽ രാവിലെ 5 മണിക്ക് തുടങ്ങും. ആ ജോലിക്കിടയിലൊരു രാവിലെ ഒരു അരമണിക്കൂറാണ് കൃഷി നോക്കാൻ സമയം കിട്ടുന്നത്. ജസ്റ്റ് പോയി വെള്ളം ഒഴിക്കുക, അത്യാവശ്യം ചെടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. രാവിലെ കുറച്ച് സമയം കണ്ടെത്തി ചെയ്യാറുണ്ട്.
1: തിരക്കുകൾക്കിടയിലും നമ്മൾ അതിന് സമയം കണ്ടെത്തുകയാണ്. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്നാണ്. ഉള്ള പരിമിതമായ സമയം, സ്ഥലപരിമിതി. ഇപ്പം നഗരത്തോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ സ്ഥലവും. വീടിൻ്റെ ടെറസിലും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്, ചട്ടിയും ചാക്കിലും ഒക്കെ മണ്ണ് നിറച്ച്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന പച്ചക്കറികൾ? ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ ഏതെല്ലാമാണ്?
2: എനിക്ക് ടെറസിൽ ഏകദേശം ഒരു 200 ഗ്രോ ബാഗ് ഉണ്ട്. അതിൽ കൂടുതലും പയർ, പാവൽ, വെണ്ട, പച്ചമുളക്, ചീര, കോവൽ,

0: നിത്യവഴുതനം, അല്ലാതുള്ള വഴുതനം, പിന്നെ ഇപ്പം കുറച്ച് കാബേജ്, കോളിഫ്ലവർ ഇതൊക്കെ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ചാക്കിൽ ആയിട്ട് ചേന, ചേമ്പ് അത്യാവശ്യം അതും ചെയ്യുന്നുണ്ട്. വാഴയൊക്കെ പുരയിടത്തിലുണ്ട് അത്യാവശ്യം.
1: ചാക്കിലും അതുപോലെ തന്നെ ചട്ടിയിലും ഇങ്ങനെ ചെയ്യുമ്പോഴും, അപ്പോൾ ഇതിനുള്ള വിത്ത്, ഇതിനാവശ്യമായ കൃഷിയെക്കുറിച്ചുള്ള ചില ധാരണകളും ഉണ്ടാകണമല്ലോ. ഇതൊക്കെ സ്വയമേവ തന്നെ നമ്മൾ സ്വായത്തമാക്കുന്നതാണോ, ആരുടെയെങ്കിലും മാർഗനിർദ്ദേശങ്ങളുണ്ടോ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാറുണ്ടോ, എന്താണ്, ഏത് രീതിയിലാണ് ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ പരിപൂർണമായും വേറൊരാളെ ആശ്രയിച്ചല്ലെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ അതൊക്കെ നമുക്ക് വേണ്ടി വരും, അതെങ്ങനെയാണ് സാധിക്കുന്നത്?
0: മാവേലിക്കര കൃഷിഭവൻ കുറച്ചൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം റെയിൻ ഷെൽട്ടർ, അതിൻ്റെ സബ്സിഡി നിരക്കിൽ നമുക്ക് സഹായം കിട്ടുകയും റെയിൻ ഷെൽട്ടർ ഇടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഞാൻ കൃഷിഭവനിൽ പോവുകയും അവിടുത്തെ കൃഷി ഓഫീസർ അത്യാവശ്യം നിർദ്ദേശങ്ങൾ തരും. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് രണ്ടുപേര്, രശ്മി, രാധാകൃഷ്ണൻ, അവർ രണ്ടുപേരും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ അത്യാവശ്യം നിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ട്.
1: പിന്നെ മറ്റൊന്ന്, ഇപ്പം നമ്മൾ അത്യാവശ്യം വീട്ടിലേക്ക് സ്വന്തം കൈകൊണ്ട് കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് വിളവെടുക്കുമ്പോൾ, ആ വിളവെടുത്ത് നമ്മൾ ആഹാര ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ, നമുക്ക് കേവലമായ ഒരു കൃഷി എന്നതിനപ്പുറത്ത് അതൊരു അനുഭൂതിയാണ്. നമുക്ക് മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കുളിർമയുണ്ട്. നമ്മുടെ ടെറസിൽ നിന്ന്, നമ്മുടെ മണ്ണിൽ നിന്ന് അത് വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം, അത് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നതും നമ്മുടെ സ്വന്തം കൈകൊണ്ട് കൃഷി ചെയ്ത് നമ്മുടെ മണ്ണിൽ വിളയുന്ന പച്ചക്കറി പറിച്ചെടുക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, അതിൻ്റെ ഗുണമേന്മയിൽ മാത്രമല്ല അത് മനസ്സിനുണ്ടാക്കുന്ന ഒരു കുളിർമ എന്ന് പറയുന്നത്, കാരണം മറ്റുള്ളവരെ അത് അറിയണമല്ലോ, അതിൻ്റെ ഒരു അനുഭവവും അനുഭൂതിയും.
0: കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ശതമാനം പോലും നമുക്ക് തിരിച്ചു കിട്ടാറില്ല, എങ്കിലും കിട്ടുന്ന ആ ഒരു വിളവ് വളരെ സന്തോഷകരമായി നമുക്ക് തോന്നാറുണ്ട്. അതിലെ ഓരോ കായ വരുമ്പോഴും ആണെങ്കിലും ഓരോ പൂവിടുമ്പോഴും ആ ചെടിയോട് നമുക്കുള്ള ഇഷ്ടം, അത് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. നമ്മളിപ്പം കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു പുഴുക്കുത്ത് പോലും ഇല്ലാത്ത പയറ് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെങ്കിൽ നമ്മുടെ പയറ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു കറിക്ക് അതിൻ്റേതായ വ്യത്യാസമുണ്ട്, ഒരു സന്തോഷമുണ്ട്.
1: ഇപ്പം വളപ്രയോഗം നഗരത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, നഗരത്തിൽ കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചാണകം കിട്ടാൻ ബുദ്ധിമുട്ട്. ഇപ്പം വീടുകളിലാണെങ്കിൽ ഗ്യാസ് അടുപ്പ് വന്നതോടുകൂടി ചാരം കിട്ടാൻ ഉള്ള പ്രയാസം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇതിനിടയിലും ഇതൊക്കെ എങ്ങനെയാണ്, ജൈവവളം എന്ന് പറയുന്നത് വളരെ പ്രധാനവുമാണ് കൃഷിക്ക്, അതിനെന്തെങ്കിലും സംവിധാനമുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ ബയോഗ്യാസ് പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണത്?
0: വീട്ടിൽ ബയോഗ്യാസ് സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ലറി, അത് കൂടുതലും ഞാൻ പച്ചക്കറിക്കാൾ കൂടുതലും പുഷ്പങ്ങളുടെ ചെടികൾക്കായിട്ട് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ അത് താഴെ വളർത്തുന്നതുകൊണ്ട് മേളി വരെ സ്ലറി എടുത്തുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഞാൻ താഴെയുള്ള ചെടികൾക്കെല്ലാം ഈ സ്ലറിയാണ് ഉപയോഗിക്കുന്നത് കൂടുതലും. പിന്നെ അതുകൂടാതെ ചാണകം വാങ്ങിച്ച് ഇടാറുണ്ട്. പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ജൈവ കീടനാശിനി ഇവയൊക്കെയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്.
1: നമുക്കിപ്പോൾ ആവശ്യത്തിന് ഇപ്പോൾ ഇത്രയും പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ ഈ പച്ചക്കറി ധാരാളം ഉണ്ടാകുകയും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരികയും ചെയ്യുന്നത് എങ്ങനെയാണ്? അത് സുഹൃത്ത് ബന്ധങ്ങളിലും മറ്റ് സൗഹൃദങ്ങളിലും ഉള്ളവർക്കൊക്കെ സാധാരണ ചിലരെങ്കിലും കൊടുക്കാറുണ്ട്, ഒരു വിൽപ്പനയ്ക്കപ്പുറത്ത്? ഇത്രയും പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞു വരുന്നതിന് നമ്മൾ എങ്ങനെയാണ്, ഒരു വിൽപ്പനയുണ്ടോ?
0: വിൽപ്പനയില്ല. നമ്മൾ അത്യാവശ്യം കൂടുതൽ നമുക്ക് ഉപയോഗത്തിന് ശേഷം ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അത് നമ്മുടെ ഫ്രണ്ട്സിന് നൽകാറുണ്ട്. അതിപ്പോൾ ചീരയാണേലും ഗോവൽ കൂടുതലുണ്ടായിരുന്നു, അതൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഫ്രണ്ട്സിന് നൽകാറുണ്ട്.
1: ഇപ്പോൾ ഹോമിയോ ഡോക്ടർ എന്നുള്ള നിലയിലുള്ള ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, ഈ കീട നിയന്ത്രണത്തിനും കൂടുതൽ വിളവ് കിട്ടുന്നതിന് വേണ്ടി ചില ഹോമിയോ മരുന്നുകൾ പച്ചക്കറിയിൽ ഉപയോഗിക്കുന്നതായിട്ട് വായിക്കുകയും ചിലരൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ, അല്ലെങ്കിൽ അത് ഉണ്ടെന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ, എന്താണ് ഒരു ഹോമിയോ ഡോക്ടർ എന്നുള്ള നിലയിൽ കൃഷിയിൽ അതിൻ്റെ ഒരു അനുഭവം എന്തെങ്കിലും പറയാനുണ്ടോ?
0: ഞാൻ അതിനെപ്പറ്റി വലുതായിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. കാസർഗോഡോ കണ്ണൂർ ആ ഭാഗത്തൊരു കമ്പനി കൃഷിക്ക് ആവശ്യമായ മെഡിസിൻ ഇറക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വാങ്ങിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഈ നമ്പറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടില്ല.
1: നമുക്ക് കൃഷിയിലേക്ക് വരാൻ ധാരാളം പദ്ധതികൾ, ഇപ്പോൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞങ്ങളും കൃഷിയിലേക്ക് എന്നൊക്കെ തുടങ്ങി ധാരാളം പ്രോഗ്രാമുകൾ കൃഷി വകുപ്പ് തന്നെ നടപ്പാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങുമ്പോൾ അതിൻ്റെ പണം നമ്മൾ വലിയ വില കൊടുത്താണ് അത് വാങ്ങുന്നത്, പക്ഷേ ഇത് നമ്മളതിൻ്റെ മൂല്യം അറിയുന്നില്ല. എത്ര വിലയായി അതിൽ നിന്ന് തക്കാളി എടുക്കുമ്പോൾ, വെണ്ടയ്ക്ക പറിക്കുമ്പോൾ, പാവയ്ക്ക എടുക്കുമ്പോഴൊക്കെ നമ്മൾ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുന്നു, പക്ഷേ അതിൻ്റെ ഒരു മൂല്യം കണക്കാക്കിയാൽ അത് അതിൻ്റെ വിലയ്ക്കപ്പുറത്ത് അതൊരു മരുന്ന് പോലെയാണ്. അതിൽ കീടനാശിനികളുടെ അംശമില്ല, രാസവളങ്ങളുടെ ആധിക്യമില്ല, മറ്റ് ഹോർമോണുകളൊന്നും പ്രയോഗിക്കുന്നില്ല, വളരെ സുരക്ഷിതമായ ഒരു പച്ചക്കറിയാണ് നമുക്ക് കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അത് തന്നെ ഒരു മരുന്നല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. നമുക്ക് കടകളിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറിയുടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ചേ ഉള്ളെങ്കിലും അതിന് വളരെ ഗുണനിലവാരമുള്ള പച്ചക്കറിയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിനാണെങ്കിലും നമ്മുടെ മനസ്സിനും എല്ലാത്തിനും നമുക്കത് സന്തോഷം പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എനിക്ക് കുറച്ച് അഡീനിയം പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അഡീനിയത്തിൻ്റെ വിത്ത് നമ്മൾ

0: തൈ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ വളക്കടകളിലൊക്കെ കൊടുക്കുമ്പോൾ അവർ അതിന് നമുക്കൊരു ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് അവരുടെ തന്നെ വളങ്ങളും ചെടികളും ഒക്കെ വാങ്ങിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷം. അങ്ങനെ എനിക്കൊരു ഹെൽപ്പ് കിട്ടാറുണ്ട്.
1: പച്ചക്കറി പോലെ തന്നെ പുഷ്പകൃഷിയിലും മനസ്സ് ചേർത്ത് വയ്ക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രധാനമായിട്ടും അത് ചെയ്യുമ്പോൾ ഇത് രണ്ടും നമുക്ക് സംയോജിപ്പിച്ച് കൊണ്ടുപോകാവുന്നതാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുമ്പോൾ ചെറുതാണെങ്കിലും അത് മനസ്സിന് തരുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. എനിക്ക് അതിൽ നിന്ന് ഇപ്പോൾ ഒരുപക്ഷെ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ ഒരു വരുമാനമായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ അത് എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആദായം എന്ന് പറയുമ്പോൾ അത് തരുന്ന ഒരു ഉണർവ്, ഒരു ഉന്മേഷം, ഒരു മാനസികമായ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അത് നമ്മൾ കൃഷിക്ക് വേണ്ടി തന്നെ തിരിച്ചു വിനിയോഗിക്കുകയാണ്. അവിടെ ഒരു പാരസ്പര്യമുണ്ട്. പച്ചക്കറിയോടൊപ്പം തന്നെ ഏതെല്ലാം തരത്തിലുള്ള പുഷ്പങ്ങളാണ്, പുഷ്പകൃഷിയിൽ ഏറ്റവും കൂടുതൽ ഏതിനാണ് ഊന്നൽ കൊടുക്കുന്നത്?
0: അത്യാവശ്യം വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുവിധം പൂക്കൾ ഉണ്ട്, ഓർക്കിഡ് ഉണ്ട്, ആന്തൂറി ഉണ്ട്. ആന്തൂറി ഇതുപോലെ 10-20 വർഷമായി തൈയായുണ്ട്. അതിനകത്ത് നമുക്ക് വിത്ത് കിട്ടും. അതാണ് ഞാൻ ഈ ചെറിയ തൈകളായിട്ട് ചെറിയ

0: എങ്കിലും അത് മനസ്സിന് തരുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. എനിക്ക് അതിൽ നിന്ന് ഇപ്പോൾ ഒരുപക്ഷെ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ ഒരു വരുമാനമായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ അത് എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആദായം എന്ന് പറയുമ്പോൾ അത് തരുന്ന ഒരു ഉണർവ്, ഒരു ഉന്മേഷം, ഒരു മാനസികമായ സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അത് നമ്മൾ കൃഷിക്ക് വേണ്ടി തന്നെ തിരിച്ചു വിനിയോഗിക്കുകയാണ്. അവിടെ ഒരു പാരസ്പര്യമുണ്ട്. പച്ചക്കറിയോടൊപ്പം തന്നെ ഏതെല്ലാം തരത്തിലുള്ള പുഷ്പങ്ങളാണ്, പുഷ്പകൃഷിയിൽ ഏറ്റവും കൂടുതൽ ഏതിനാണ് ഊന്നൽ കൊടുക്കുന്നത്?
1: അത്യാവശ്യം വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുവിധം പൂക്കൾ ഉണ്ട്, ഓർക്കിഡ് ഉണ്ട്, ആന്തൂറി ഉണ്ട്. ആന്തൂറി ഇതുപോലെ 10-20 വർഷമായിട്ട് തൈയായുണ്ട്. അതിനകത്ത് നമുക്ക് വിത്ത് കിട്ടും. അതാണ് ഞാൻ ഈ ചെറിയ തൈകളായിട്ട് ചെറിയ കവറ് വാങ്ങിച്ച് അതിനകത്ത് നട്ട് ആ തൈകളാണ് കൊണ്ട് കൊടുക്കുന്നത്. വീട്ടിൽ കാണാൻ വരുമ്പോൾ എല്ലാവരും പറയാറുണ്ട് അത്യാവശ്യം പൂച്ചെടികളുണ്ടല്ലോ എന്ന് പറയാറുണ്ട്.
0: നമ്മുടെ വീട്ടിൽ ഒരു അതിഥി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നോക്കും വീടിൻ്റെ ചുറ്റുപാട് എങ്ങനെയുണ്ട്, വീട്ടിലെ വൃത്തി എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം കൃഷിയുണ്ടോ, വീടെങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇതൊക്കെ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അഭിമാനം കൂടാണ്. അപ്പോൾ ശരിക്കും പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു അവാർഡാണ്. അത് തീർച്ചയായിട്ടും അതൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം കൂടല്ലേ ഉള്ളിൽ.
1: പിന്നെ കൃഷിഭവൻ്റെ 2 പ്രാവശ്യം മികച്ച ടെറസ് കർഷകർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. വലിയ രീതിയിലല്ലെങ്കിലും ഒരു കൃഷി ഓഫീസർ പറയും ഇത്രയും സമയമില്ലാത്ത സമയത്ത് ചെയ്യുന്നതല്ലേ, ഡോക്ടർക്ക് എന്തായാലും അതിനൊരു അംഗീകാരം തരണം എന്നുള്ളത് കൊണ്ട് 2019 2023 2 പ്രാവശ്യം അവാർഡ് കിട്ടി.
0: അപ്പോൾ ഒരു കൃഷിഭവൻ്റെ പരിധിയിൽ ഏറ്റവും നല്ല ടെറസ് കൃഷിക്ക് അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്ത് അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. എങ്ങനെ മണ്ണിൽ ചവിട്ടാതിരിക്കാം, എങ്ങനെ ശരീരം വേർക്കാതെ ജോലി ചെയ്യാം, കാര്യങ്ങൾ നടത്താം എന്ന് ആലോചിക്കുന്ന ഒരു കാലത്ത് ഇത്രയും ജോലിത്തിരക്കിനിടയിൽ ഇത് ചെയ്യാൻ കഴിയുന്ന ഒരു വീട്ടമ്മ കൂടിയായ ഡോക്ടർ അമ്പിളിയെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു സന്ദേശമാണ്. ഒരു ഡോക്ടറാണ്, അത്യാവശ്യം വളരെ തിരക്കുണ്ട്, അതിനിടയിലും ഒരുപക്ഷെ മട്ടുപ്പാവിലും അതുപോലെ തന്നെ വീട്ടുമുറ്റത്തും അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്നു, ഒപ്പം വീടിനൊരു അലങ്കാരമായി പുഷ്പകൃഷി. ഇത് ചെയ്യാൻ കഴിയുമ്പോൾ ഇത് മറ്റുള്ളവർക്കും സാധ്യമാണ്. സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. വളരെ സന്തോഷം. ഞാറ്റുവേലയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇത്രയും സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. നമസ്കാരം.

ആതുര സേവനത്തിനൊപ്പം സമ്പൽ സമൃദ്ധമായ സ്വന്തം പച്ചക്കറിത്തോട്ടവും. ജോലി തിരക്കുകൾക്കിടയിൽ സ്വന്തമായി പരിപാലിക്കുന്ന പച്ചക്കറിത്തോട്ടത്തിന്റെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് ഡോക്ടർ അമ്പിളി കെ നായർ. ഒപ്പം പങ്കെടുത്തത് പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കര.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോം ലാൽ ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ കാവൽ മന്ത്രിസഭയായി തുടരാൻ ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് പശ്ചിമബംഗാളിലും ആസമിലും നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. ആശുപത്രികളിൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികളെ പരിചരിക്കുന്നതിന് ഒരു ജില്ലയിൽ ഒരു സ്ഥാപനമെന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ ശുപാർശയിൽ സർക്കാർ തീരുമാനമെടുക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അനുരോധ് എന്ന ചിത്രത്തിന് വേണ്ടി കിഷോർ കുമാർ പാടിയ ഗാനം. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: യേശുദാസ് പാടിയ ഗാനം, ചിത്രം സഫേദ് ജ്യോതി.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ശോഭിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോം ലാം ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഫലവിജ്ഞാപന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവർണർക്ക് കൈമാറിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. കണ്ണൂർ കക്കാട് കിണർ ജോലിക്കിടെ മണ്ണിടിഞ്ഞു വീണ തൊഴിലാളി മരിച്ചു. മുതുകുറ്റി സ്വദേശിയാണ് മരിച്ചത്. മുത്തങ്ങയിൽ വൻ കുഴൽപ്പണവേട്ട. 2 കോടിയിലധികം കുഴൽപ്പണവുമായി 2 പേർ പോലീസിന്റെ പിടിയിലായി. യാത്രക്കാർ ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ യാത്രാരീതികൾ പാലിക്കണമെന്ന് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും

ഗാനകേളി. എന്റെ ഗ്രാമം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ശ്രീമൂലനഗരം വിജയൻ. സംഗീതം വിദ്യാധരൻ.

ചിത്രം കാണാൻ കൊതിച്ച്. ഗാനം പാടിയത് കെ എസ് ചിത്ര, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം വിദ്യാധരൻ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഗാനകേളിയിൽ ഇനി കേൾക്കാം അഴിയാത്ത ബന്ധങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന കെ ജയകുമാർ, സംഗീതം ശ്യാം.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ചിത്രം ഒരിക്കൽ ഒരിടത്ത്, യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

വാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. യുഎഇയിലെ ഫുജൈറയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതമാക്കി യുഡിഎഫ്. തമിഴ്നാട്ടിലും സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരുന്നു. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗവർണർക്ക് രാജി നൽകി. ചൂടിനെതിരെ കർശന ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി

0: ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. UAE-യിലെ ഫുജൈറയിൽ ഉണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് UAE-യിലെ ഫുജൈറയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഫോം 21C പ്രകാരമുള്ള വിവരങ്ങളടങ്ങിയ റിപ്പോർട്ടാണ് ലോക്ഭവനിലെത്തി കൈമാറിയത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളായ സെക്രട്ടറി പവൻ ധിവാൻ, അണ്ടർ സെക്രട്ടറിമാരായ ബ്രിജേഷ് കുമാർ, അഭിഷേക് തിവാരി എന്നിവരും സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 എണ്ണത്തിൽ ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. ഡൽഹിയിൽ നിന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികൾ എത്തിയതിനു ശേഷം യോഗം നടത്തുമെന്ന് UDF വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രി കഴകം 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. അതേസമയം സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സമർപ്പിച്ച രാജി ഗവർണർ സ്വീകരിച്ചു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ആശംസകൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും നന്ദി അറിയിച്ച് TVK അധ്യക്ഷൻ വിജയ്. ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ് ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിനതീതമായി സംസ്ഥാനത്തിന്റെ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ ശ്രമത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായും ശ്രീ വിജയ് പറഞ്ഞു. പശ്ചിമബംഗാളിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷായെ BJP കേന്ദ്ര നിരീക്ഷകനായി നിയമിച്ചു. ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സൂചനയുണ്ട്. ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 BJP മുന്നിലെത്തിയത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസ് തീരുമാനം കാത്തിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. അതിനുശേഷം ലീഗ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉന്നയിച്ചിട്ടില്ലെന്നും എന്നാൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയം കണ്ണൂർ ജില്ലയിലാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. 5 സീറ്റുകളിലാണ് ജില്ലയിൽ വിജയിച്ചതെങ്കിലും അഴീക്കോടും കൂത്തുപറമ്പും LDF സ്ഥാനാർത്ഥികൾക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമേ ലഭിച്ചുള്ളൂ എന്നും അദ്ദേഹം പേരാവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നേമം മണ്ഡലത്തിലെ വിജയം BJP പ്രവർത്തകർക്കും ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷനും നിയുക്ത MLA രാജീവ് ചന്ദ്രശേഖർ. വികസിത നിയമം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിനായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ ഇടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. പകൽ 10 മുതൽ 3 വരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും. അതേസമയം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തുറസായ സ്ഥലങ്ങളിൽ നിന്നും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. ഇടിമിന്നൽ സമയത്ത് സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുക. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കുറഞ്ഞ താപനിലയും അൾട്രാവയലറ്റ് സൂചികയും രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നേരിട്ടുള്ള ക്ലാസുകൾ പുനരാരംഭിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിച്ചതായി ജില്ലാ കളക്ടറാണ് അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6 സ്ഥാനത്താണ് ചെന്നൈ, 7 സ്ഥാനത്താണ് ഡൽഹി. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയുടെ പരിധിയിലുള്ള കാര്യങ്ങൾ ചെയ്തതായി മേയർ വി വി രാജേഷ്. നഗരസഭാ പരിധിയിലുള്ള 2 മണ്ഡലങ്ങളിലെ BJP വിജയം നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് മേയർ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. പാലക്കാട് ജില്ലയിലെ വരയാടുകളുടെ കണക്കെടുപ്പ് തുടരുന്നു. കണക്കെടുപ്പിന്റെ 1 ഘട്ടം പൂർത്തിയായി. 2 വിവരശേഖരണത്തിനായി സൈലന്റ് വാലി പറമ്പിക്കുളം വനമേഖലകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: 1 ഘട്ടത്തിൽ നേരിട്ടുള്ള നിരീക്ഷണത്തിലൂടെയാണ് വിവരശേഖരണം നടത്തിയത്. സൈലന്റ് വാലി, പറമ്പിക്കുളം, നെല്ലിയാമ്പതി വനമേഖലകളിൽ 25 സ്ഥലങ്ങളിലാണ് വിവരശേഖരണം നടത്തിയത്. കേരളം തമിഴ്നാട് വനം വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന സർവേയിൽ എല്ലായിടത്തും വരയാടുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരയാടുകൾ ഉള്ളത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. സാന്നിധ്യം സ്ഥിരീകരിച്ച ബ്ലോക്കുകളിൽ എല്ലാം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാസം 18 വരെ ക്യാമറ നിരീക്ഷണത്തിലൂടെയുള്ള കണക്കെടുപ്പ് തുടരും.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 252 പോയിന്റ് താഴ്ന്ന് 77,018 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 87 പോയിന്റ് കുറഞ്ഞ് 24,033 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന 320 കുറഞ്ഞ് 1,09,400 ഗ്രാമിന് 13,675 ഇന്നത്തെ വില. ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ യാത്രാരീതികൾ പാലിക്കണമെന്ന് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ കയറുകയോ ഇറങ്ങുകയോ ചെയ്യരുത്. ട്രെയിനിന്റെ വാതിൽപ്പടിയിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യരുതെന്നും മുന്നറിയിപ്പ് നൽകി. ഈ വർഷം ഇതുവരെ ഡിവിഷനിൽ 37 യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂപ്പാറയിൽ സംഘർഷം. പൂപ്പാറ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘത്തെയും KSEB ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞു. പുനരധിവാസം ഉറപ്പാക്കാതെ വീടുകൾ ഒഴിയില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം ഈ മാസം 7-8 തീയതികളിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. തിരുവനന്തപുരം തിരുമല തൃക്കണ്ണാപുരം റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പ്ലാവില മുതൽ പുത്തൻകട ജംഗ്ഷൻ വരെയും തൃക്കണ്ണാപുരം ബ്രിഡ്ജ് ഭാഗത്തും നാളെ മുതൽ ശനിയാഴ്ച വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചിറതലക്കൽ മതപുരം റോഡിൽ കലുങ്ക് പ്രവൃത്തി നടക്കുന്നതിനാൽ നാളെ മുതൽ 1 ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. UAE ഫുജൈറയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതമാക്കി UDF. തമിഴ്നാട്ടിലും സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജി നൽകി. ചൂടിനെതിരെ കർശന ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ചിത്രം പുന്നാരം ചൊല്ലിച്ചൊല്ലി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ONB കുറുപ്പ്. സംഗീതം ജെറി അമൽദേവ്.

ഗാനകേളിയിൽ സൗന്ദര്യപിണക്കം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രാജസേനൻ.

യേശുദാസും സംഘവും പാടിയ ഗാനം. ചിത്രം ഉയരും ഞാൻ നാടാകെ. ഗാനരചന ONV കുറുപ്പ്. സംഗീതം KPN പിള്ളൈ.

ഗാനകേളി. FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോം ലാം ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഫലവിജ്ഞാപന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവർണർക്ക് കൈമാറിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഊർജ്ജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയത്തിന്

പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം വെള്ളി തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ യാത്രാരീതികൾ പാലിക്കണമെന്ന് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. ICC പുരുഷ 2020 റാങ്കിംഗിൽ 275 റേറ്റിംഗ് പോയിന്റുകളുമായി ഇന്ത്യ സ്ഥാനം നിലനിർത്തി. ഇന്ത്യ ഒന്നാം സ്ഥാനം നിലനിർത്തി. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ്.
1: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. യു എ യിലെ ഫുജേറയിലുണ്ടായ ഇറാൻ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ട്വോ ലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി യു ഡി എഫ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് ബി ജെ പി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽ ചൂടിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. ഐ സി സി പുരുഷ ടി ട്വന്റി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഐ പി എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. യു എ യിലെ ഫുജേറയിലുണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. സാധാരണക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും തടസ്സവുമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യു എയിലെ ഫുജേറ പെട്രോളിയം ഇൻഡസ്ട്രി സോണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് ഇന്ത്യ

0: പൗരന്മാർക്ക് പരിക്കേറ്റിരുന്നു. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിനെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ഔദ്യോഗികമായി സ്വീകരിച്ചു. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന്റെ 10th വാർഷികത്തിലാണ് ടോ ലാമിന്റെ സന്ദർശനം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിയറ്റ്നാം പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഫലവിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഒരു റിപ്പോർട്ട്.
1: തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ TVK സ്വന്തമാക്കിയത്. ചെന്നൈക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. 234 നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളും AIADMK 47 സീറ്റുകളുമാണ് നേടിയത്. അതേസമയം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. ഗവർണർ രാജി അംഗീകരിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിപക്ഷമായി തന്റെ പാർട്ടി പ്രവർത്തിക്കുമെന്ന് സ്റ്റാലിൻ പ്രസ്താവനയിൽ അറിയിച്ചു. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പ്രതികരിച്ചു. കുടുംബ രാഷ്ട്രീയത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും എതിരായ ജനവിധിയാണിതെന്ന് BJP നേതാവ് K അണ്ണാമലൈ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ട് തട്ടിപ്പും ഉണ്ടായെന്ന് അവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മമതയുടെ നിലപാടിനെ BJP രൂക്ഷമായി വിമർശിച്ചു. നിലവിലെ നിയമസഭയുടെ കാലാവധി ഈ മാസം 7 അവസാനിക്കുമെന്നും അതിനുശേഷം ആർക്കും സഭയിൽ തുടരാനാകില്ലെന്നും BJP വ്യക്തമാക്കി. മമതാ ബാനർജി ജനാധിപത്യത്തെ പരിഹസിക്കുകയാണെന്നും ഭരണഘടനാപരമായ സ്തംഭനാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ നിയമപരമായി നേരിടുമെന്നും BJP നേതാവ് ബിമൽ ശങ്കർ നന്ദി ആകാശവാണിയോട് പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തെ തുടർന്ന് പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് BJP. ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പശ്ചിമബംഗാൾ അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി JP നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം നിർണായക വിജയം നേടിയതിന് പിന്നാലെ പുതിയ സർക്കാർ രൂപീകരണം സംബന്ധിച്ച കൂടിയാലോചനകൾക്ക് തുടക്കമായി. പുതുച്ചേരി BJP സംസ്ഥാന പ്രസിഡന്റ് VP രാമലിംഗത്തിന്റെ അധ്യക്ഷതയിൽ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP MLA കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന, മറ്റ് മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാടിപ്പേട്ട MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട A നമശിവായത്തെ BJP നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 വരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്

0: വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, UAE എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. വികസന സഹകരണം ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രധാന സ്തംഭമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ഡിജിറ്റൽ പരിവർത്തനം, സാംസ്കാരിക കൈമാറ്റം, കായിക ഡിജിറ്റൽ പേയ്മെന്റുകൾ തുടങ്ങിയ മേഖലകളിലെ ധാരണാപത്രങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
1: We reviewed the entire gamut of India-Jamaica relations. We identified new avenues for further strengthening our partnership. We have signed several important agreements and we discussed effective implementations of MOUs which have been recently concluded in the fields of digital transformation, cultural exchange, sports and digital payments to ensure tangible outcomes on the ground.
0: IPL ക്രിക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ ചെന്നൈ 6ാം സ്ഥാനത്തും ഡൽഹി 7ാം സ്ഥാനത്തുമാണ്. ICC പുരുഷ T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. 275 റേറ്റിംഗ് പോയിന്റുകളുമായാണ് ഇന്ത്യ 1ാം സ്ഥാനം സുരക്ഷിതമാക്കിയത്. 262 പോയിന്റുമായി ഇംഗ്ലണ്ട് 2ാം സ്ഥാനത്തും 258 പോയിന്റുമായി ഓസ്ട്രേലിയ തൊട്ടുപിന്നിലുമാണ്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം വെള്ളി തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. UAEയിലെ ഫുജേറയിലുണ്ടായ ഇറാൻ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ട്വോ ലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി UDF. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് BJP. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകച്ചൂടിൽ ജാഗ്രത വേണമെന്ന് നിർദ്ദേശം. ICC പുരുഷ T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: 90.6 റിയൽ എഫ്എം.
1: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ശ്രീവത്സൻ ജയമേനോൻ പാടിയ ഗാനം, ഗാനരചന വി ശശികുമാർ, സംഗീതം പെരുമ്പാവൂർജി രവീന്ദ്രനാഥ്.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം, ഗാനരചന PS നമ്പീശൻ, സംഗീതം ഹരിപ്പാട് KPN പിള്ള.

ലളിതഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോം ലാം ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി UDF. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഫലവിജ്ഞാപന റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവർണർക്ക് കൈമാറിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് BJP. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം വെള്ളി തീയതികളിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നാളെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽച്ചൂടിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ICC പുരുഷ 2020 റാങ്കിംഗിൽ 275 റേറ്റിംഗ് പോയിന്റുകളുമായി ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

നൌഷാദ് അലി എന്ന നൌഷാദ് 1988 മലയാളത്തിൽ ആദ്യമായും അവസാനമായും ധ്വനി എന്ന ചിത്രത്തിലൂടെ എത്തുന്നത്.

എന്നാൽ അതിനും അതിനും എത്രയോ മുൻപ് മലയാളിയെ ആ സംഗീതം ആവരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒന്നോ രണ്ടോ തലമുറകൾക്കപ്പുറത്ത് വെച്ച് തന്നെ മലയാളിയെ ഈ സംഗീതധാര പിടികൂടി കഴിഞ്ഞിരുന്നു. അതിരുകൾ കടന്നെത്തുന്ന ഹിന്ദി ഗാനമായി, അല്ലെങ്കിൽ സ്വന്തം ഭാഷയിൽ തന്നെ അനുകരണ ഗാനമായി.

0: ചെറുപ്പം മുതൽ ഞാൻ ഹിന്ദി പാട്ടുകൾ കേട്ടാണ് വളർന്നത്.
1: നൗഷാദിന്റെ കീഴിൽ സംഗീത സംവിധാനത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചറിഞ്ഞ സംഗീത സംവിധായകൻ ജെറി അമൽദേവിന്റെ ഓർമ്മ.
0: 10-ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഉപരിപഠനാർത്ഥം വടക്കേന്ത്യയിലേക്ക് പോയി. 10-15 കൊല്ലം അങ്ങനെ മലയാളം സിനിമാ ഗാനങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഞാൻ വളർന്നത്. വടക്കേന്ത്യയിൽ ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചു. ഹിന്ദുസ്ഥാനിയിൽ എന്നെ ആകർഷിച്ചത് അവരുടെ ആലാപന സൗകുമാര്യമായിരുന്നു. അവിടെ ഗായകർക്ക് ആലാപനത്തിൽ ധാരാളം സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ഇവിടെ എൻ്റെ കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് കർണാടക സംഗീതത്തിൽ സാങ്കേതികത്വം കുറച്ച് കൂടുതലാണ്. അങ്ങനെ നോർത്ത് ഇന്ത്യൻ സംഗീതത്തോട് എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ആ ടേസ്റ്റ് ഞാൻ വളർത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ചെറുപ്പത്തിലെ കേരളത്തിൽ വെച്ച് പാടിയിരുന്ന പാട്ടുകൾ, ഉദാഹരണത്തിന് രംജം

ഉദാഹരണത്തിന്, അല്ലെങ്കിൽ തെരേ കൂച്ചേമേ അർമാനോ കി ദുനിയാ ലേക്കേ ആയാ ഹൂം. ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ മിസ്റ്റർ നൗഷാദിൻ്റെതായിരുന്നു. എൻ്റെ ഒരു സംഗീത ആരാധ്യ പുരുഷനായ നൗഷാദ് സാബിൻ്റെ പാട്ടുകളായിരുന്നു അവ. ഞാൻ വടക്കേ ഇന്ത്യയിൽ ബോംബെയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി എനിക്ക് കിട്ടി. അദ്ദേഹത്തെ ആദ്യമായി അസിസ്റ്റ് ചെയ്ത ഒരു പാട്ടാണ് പാൽക്കിയിൽ ലതാ മങ്കേഷ്കർ പാടിയ ജാനേ വാലേ തേരാ ഖുദാ ഹാഫിസ്.

നൗഷാദ് സാഹിബിൻ്റെ കീഴിൽ എനിക്ക് എന്താ പറയുക, ധാരാളം മ്യൂസിക്കൽ ഐഡിയാസ് കിട്ടി. അവരുടെ ഉർദു ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും റിഫൈൻമെൻറ്റും മെലഡിക്കും കവിതയ്ക്കും അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അവർ കൊടുക്കുന്ന അതി പ്രാധാന്യവും എന്നെ വശീകരിച്ചു. ഉദാഹരണത്തിന് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചയാണ്, നൗഷാദ് സാബും ഷക്കീൽ ബദാനിയും കൂടി ഒരു പാട്ടുണ്ടാക്കുന്നതിന് മുമ്പ്

ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കാനായിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം? ആദ്യം തന്നെ ആ സിറ്റുവേഷനെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് എന്താണ് മെയിൻ സെൻറ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇതൊരു മധുവിധു രാത്രിയിൽ പാടേണ്ട ഒരു പാട്ടാണ്. അപ്പോൾ ചെഹരേ സേ അപ്നെ ആജ് തോ പർദാ ഹട്ടായിയേ, ഇന്ന് നിൻ്റെ മുഖത്ത് നിന്ന് നിൻ്റെ ആ വെയിൽ മാറ്റുക എന്നാണ് പാട്ട്. അപ്പോൾ ഹട്ടായി എന്നാണ് ഇതിൻ്റെ പ്രാസം. അങ്ങനെ അവർ ഹട്ടായിയെ, ബട്ടായിയെ, തട്ടായിയെ, മട്ടായിയെ എന്നിങ്ങനെ ഒരു 100-200 വാക്കുകൾ ഇങ്ങനെ എഴുതിയിട്ടിട്ട് ആ ഈ സന്ദർഭത്തിന് അനുയോജ്യമായ ആശയങ്ങൾ വരുന്ന വിധത്തിൽ അങ്ങനെ ലൈൻസ് എഴുതി എഴുതി എഴുതി എഴുതി വെച്ചിട്ട് അവസാനം അത്യാവശ്യവും ഏറ്റവും മനോഹരമായ ആ ഇമേജറിയും പദങ്ങളുമുള്ള ഒരു ഗസൽ രൂപപ്പെട്ടതിന് ശേഷമാണ് അത് 7 ദിവസം എടുത്താണ്ട് ഒരു പാട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കേസാണ്. എന്നിട്ടാണ് ട്യൂണിങ്ങിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ പണ്ടത്തെ ഹിന്ദി പാട്ടുകൾക്കൊക്കെ എന്തൊരു സൗന്ദര്യമാണ്, മനസ്സിൽ നിന്ന് പോകുന്നില്ല, തങ്ങി നിൽക്കുന്ന കാരണമുണ്ട്. ആ ഈ ചുട്ട എന്താ പറയുന്ന ചൂടപ്പം പോലെ പെട്ടെന്ന് അടുക്കളയിൽ കയറി വെള്ളയപ്പം ഉണ്ടാക്കുന്നതും തലേദിവസം ഈ ഉപ്പും പുളിയൊക്കെ ചേർത്ത് വെച്ച് വെള്ളയപ്പം ഉണ്ടാക്കുന്നത് നമ്മളുടെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ആ പാട്ടുകൾ നീണ്ടു നിൽക്കുന്നത്.

നൗഷാദ് സാബ് എന്നെ ജെറി സാബ് എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ വെറും 10-21 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത്. പക്ഷേ അവരുടെ കൾച്ചറിൻ്റെ മഹിമയാണത്. ഇത്തിരിക്കില്ലാത്ത കുട്ടികളെ പോലും, ഉദാഹരണത്തിന് 2 വയസ്സുള്ള കുട്ടികളോടും അല്ലെങ്കിൽ 1 വയസ്സുള്ള കുട്ടികളോടും അവർ സംസാരിക്കുമ്പോൾ ആപ്പ് എന്നേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ എന്നെ 21 വയസ്സായ എന്നെ ഒരു 51 വയസ്സായി നൗഷാദ് സാബ് എന്നെ വിളിച്ചിരുന്നത് ജെറി സാബ് എന്നാണ്. ജെറി സാബ് ഐ എ തഷ്രീഫ് രഖി എന്നൊക്കെ പറയുള്ളൂ. അത്ര റിഫൈൻഡ് ആളുകളാണ്. അവരുടെ സംഗീതത്തിലും ആ റിഫൈൻമെൻറ്റ് നമുക്ക് കാണാവുന്നതാണ്.

അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ച പല കാര്യങ്ങളും പഠിച്ചു, ടെക്നിക്കലായിട്ട് പഠിച്ചു, സാങ്കേതികമായിട്ട്, അതായത് മ്യൂസിക്കൽ ഡീറ്റെയിൽസ്, ഓർക്കസ്ട്രേഷൻ, പാശ്ചാത്യ സംഗീതത്തിൻ്റെ കാര്യങ്ങൾ, മെലഡിയുടെ കാര്യങ്ങൾ എല്ലാം പഠിച്ചു, പലതും പഠിച്ചു. ഞാൻ അതിനോടൊക്കെ 100% യോജിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും നല്ല ആശയം, അത് അദ്ദേഹം ഒരു സെൻറ്റൻസ് പറയുമായി, ജെറി സാബ്, ഞാൻ മലയാളത്തിൽ പറയാം, നമ്മൾ പാശ്ചാത്യ സംഗീതമോ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ദേശീ സംഗീതം, അങ്ങനെ അദ്ദേഹം പറഞ്ഞത്, ഹമാരെ ദേശീ സംഗീത് കോ ബഢാനേ കെ ലിയെ കീജിയെ, അതായത് നമ്മുടെ തനതായ സംഗീതത്തെ കൂടുതൽ മനോഹരമാക്കാൻ മാത്രമേ അവയെ ഉപയോഗിക്കാവൂ. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ എൻ്റെ എല്ലാ പാട്ടുകളിലും ഇത് ഞാൻ ചെയ്യാറുണ്ട്.

0: ഞാൻ നൗഷാദ് സാറിനോടുകൂടി സാത്ഥി, സംഘർഷ്, പാൽക്കി, രാം ഔർ ശ്യാം, ദിൽ ദിയ ദർദ് ലിയ, ഗവാർ എന്നിങ്ങനെ 7-8 പടങ്ങളിൽ അദ്ദേഹത്തോടുകൂടി സഹകരിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ചു, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു, ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്തു. എനിക്ക് ലതാ മങ്കേഷ്കറേയും മുഹമ്മദ് റഫി സാബിനെയും അങ്ങനെ പല പാട്ടുകാരെയും പാട്ട് പാടിക്കൊടുക്കാനുള്ള, അവർ പഠിക്കുമ്പോൾ പാട്ട് പാടിക്കൊടുക്കാനുള്ള സുന്ദരാവസരങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ അസിസ്റ്റൻ്റ് ചെയ്തിരുന്ന കാലത്ത് എനിക്കൊരു തോന്നൽ തോന്നി, വെസ്റ്റേൺ മ്യൂസിക് ശരിക്കറിയാതെ നമുക്ക് സിനിമാ സംഗീതം ശരിക്ക് ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ പാശ്ചാത്യ സംഗീതത്തിൻ്റെ അറിവ് ഒരു ടെക്നിക്കലി, അതായത് റിയലി ക്വാളിഫൈഡ് അല്ലാതെ ചുമ്മാ ഒരു രാഗവും കുറേ കോഡ്സും അങ്ങനെ ഇട്ടാൽ ശരിയാകില്ല.
1: നൗഷാദ് സ്മരണ, നിർവഹണം KV ശരത്ചന്ദ്രൻ.

കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം ബി എ ചിദംബരനാഥ്.

സുവർണമലരുകളിൽ ഇനി കേൾക്കാം പി ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം ചന്ദ്രകാന്തം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സുവർണ മലരുകൾ തുടരുന്നു. ചിത്രം ഡേഞ്ചർ ബിസ്ക്കറ്റ്. യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം വി ദക്ഷിണാമൂർത്തി.
3: ഉത്തരാ സ്വയംവരം കഥകളി.

മാളിക. ഹണിമൂൺ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

കാട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം വേദ് പാൽ വർമ്മ.

സുവർണമലരുകളിൽ നീ കേൾക്കാം മുദ്രമോതിരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകൾ സമാപിച്ചു. അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: ഒരു തെരുവിന്റെ കഥ. മലബാർ മേഖലയുടെ ഗണ്യമായ വികസനത്തിന് വഴിവെച്ച കനാലുകളെ എങ്ങനെയാണ് ബ്രിട്ടീഷ് സർക്കാർ വരുമാനത്തിനുള്ള സ്രോതസ്സായി കണ്ടിരുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്.
1: ഇപ്പോഴത്തെ കോഴിക്കോട് ജില്ലയിലെ നദികൾ, പ്രധാനപ്പെട്ട നദികൾ നമുക്ക് ചാലിയാർ, കല്ലായി, കോരപ്പുഴ, പൂനൂർപ്പുഴ, രാമർപ്പുഴ ഇങ്ങനെയുള്ള പുഴകളാണ്.
0: കേരളത്തെ തെക്ക് വടക്ക് ബന്ധിപ്പിച്ച ജലമാർഗങ്ങളെക്കുറിച്ച് ഗവേഷണാത്മകമായി നിർമ്മിച്ച ജലമുദ്ര എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ പി അജിത് കുമാർ.
1: പ്രകൃതിയുടെ വരദാനമായ ഈ പുഴകളെ സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു സംഗതി നടന്നിട്ടുണ്ട്. അത് 1800s മധ്യത്തിലാണ് നടക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രയത്നം, അയാളുടെ ചിന്തകൾ ഇതിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് മലബാർ കലക്ടറായിരുന്ന ഹെൻറി വാലന്റൈൻ കൊനോളി എന്ന് പറഞ്ഞിട്ടുള്ള മലബാർ കലക്ടറാണ്. അത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ 21-22 ജില്ലകളുണ്ട്. അതിൽ ഒരു ജില്ലയാണ് മലബാർ. പാലക്കാട് മുതൽ കണ്ണൂരിൻ്റെ വടക്ക് വരെ പോകുന്ന ഒരു വലിയ വിസ്തൃതിയിലുള്ള ഒരു ജില്ലയുടെ അധിപനായിട്ട് കലക്ടറായിട്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ നദികളെ എങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് ഈ ഭാഗത്ത് ഗതാഗതത്തിലുള്ളൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ യൂറോപ്പിലൊക്കെ കനാൽ പനി പടർന്നു പിടിക്കുന്ന സമയമായിരുന്നു. കനാൽ പനി എന്നാണ് അതിന് വിശേഷിപ്പിക്കുന്നത്. കാര്യം എല്ലാ സ്ഥലത്തും വികസനത്തിന് കനാലുകൾ നിർമ്മിക്കുക, നാവിഗേഷൻ ലോക്കുകൾ നിർമ്മിക്കുക, ഇങ്ങനെയുള്ള വിപുലമായിട്ടുള്ള ഒരു സാങ്കേതിക പരിജ്ഞാനം കൂടെ ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് ഉണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇതിന് മുൻകൈയെടുത്തത്. ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ആ കാലത്ത് 1821 തന്നെ സ്പെഷ്യൽ കമ്മീഷണർ ഗ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഓഫീസറാണ് തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള ഒരു കനാൽ അലൈൻമെൻ്റ് പ്രപ്പോസ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കാരണമായിട്ടുള്ളത് ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള സർവേ കൊണ്ടാണ്. GTS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാപ്പിംഗ് അവർ നടത്തിയിരുന്നു. ഇപ്പം നമ്മൾ ഡിജിറ്റലായിട്ട് സാറ്റലൈറ്റ് വെച്ച് നോക്കുമ്പോഴും അതും അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ട് ആ കാലത്ത് സാധാരണ തിയോട്ടലൈറ്റ്, ഡംബി ലെവലൊക്കെ വെച്ചിട്ട് അവർ ചെയ്തിട്ട് അത്രയും പക്കായിട്ടുള്ള ഒരു മാപ്പ് തയ്യാറാക്കണം. അപ്പോൾ ആകാശത്തു നിന്ന് കാണുന്ന പോലെ കേരളത്തിന് തന്നെ കാണാൻ പറ്റുക, കടലാസ് കാണാൻ പറ്റുക. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം നേടുന്ന ഒരു കനാലിൻ്റെ അലൈൻമെൻറ്റ് 1822 തന്നെ പറഞ്ഞിട്ടുണ്ട്.

0: ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡെവലപ്മെൻറ്റൊക്കെ വരുന്നത്. കൊനോലിക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു ഒരു ബ്ലൂ പ്രിൻ്റ് ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
1: സിവിൽ എഞ്ചിനീയറായ കേണൽ ഫേബറിന് 1857 ജനുവരി 24 ആക്ടിംഗ് കളക്ടറായിരുന്ന റോബിൻസൺ എഴുതിയ കത്ത് ഇങ്ങനെയാണ്. മലബാറിലെ ഗതാഗത യോഗ്യമായ കനാലുകളുടെയും അവയുടെ നിർമ്മാണ ചെലവും ഉൾപ്പെടെയുള്ള ചില വിവരങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഈ കനാലുകളിൽ കൂടി പോകുന്ന തോണികളുടെ വിവരവും ഞാൻ പ്രത്യേകം നിരീക്ഷിച്ചിട്ടുണ്ട്. മലബാറിൽ 8 പൈസ മുതൽ 1 അണ വരെയാണ് 1 ടൺ തൂക്കം 1 മൈൽ ദൂരം കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ചെലവ്. ഇതറിഞ്ഞാൽ മാത്രമേ മലബാറിലെ കനാൽ വഴിയായുള്ള ഗതാഗതത്തിന് ടോൾ ഏർപ്പെടുത്തുവാൻ കഴിയൂ. ഏതൊക്കെ ചരക്കുകളാണ് കനാൽ വഴി കടന്നു പോകുന്നത് എന്ന അറിവും നമുക്കുണ്ടായിരിക്കണം. മലബാറിലെ നിലവിലുള്ള കനാലുകൾ ഒന്നും തന്നെ ഈ നാട്ടിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പ്രധാന വസ്തുത. പൂർണ്ണമായും ഈ കനാലുകൾ ജലഗതാഗത പാതകൾ മാത്രമാണ്. അവ തീരപ്രദേശത്തെ കായലുകളോടും നദികളുടെ അഴിമുഖങ്ങളോടും ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഇവയുടെ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമുള്ള ചെലവ് നാം ഒരു ടോൾ ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കണം കണ്ടെത്തേണ്ടത്. മലബാറിനെപ്പോലെ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് ഈ ടോൾ പിരിവ് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ലെന്നത് ഓർമ്മിപ്പിക്കട്ടെ. ഉത്സാഹപ്രിയരാണ് ഇവിടുത്തെ ജനത. തീരപ്രദേശത്തെ പുഴകളിലെ കടവുകൾ വർഷത്തിൽ 36,000 ഉറുപ്പികയ്ക്കാണ് നാം ലേലത്തിൽ കൊടുക്കുന്നത് എന്ന വസ്തുതയും താങ്കളെ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെ കനാലുകളിലെ ഗതാഗതത്തിന് ടോൾ ഏർപ്പെടുത്തുന്നത് എന്തുകൊണ്ടും വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ കരാർ അടിസ്ഥാനത്തിലാണ് നാം നൽകേണ്ടത്. അതായിരിക്കും ലാഭകരവും സുരക്ഷിതവും. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയും ഇല്ലാതാവും. നിലവിലുള്ള കനാലുകളെ ടോൾ പിരിവിനായി ഞാൻ 2 തരംതിരിക്കുന്നു. 1 ക്ലാസ് എന്നും 2 ക്ലാസ് എന്നും ഞാനിവയെ വിളിക്കുന്നു. പയ്യോളിക്കനാൽ, കനോലിക്കനാൽ, ചാവക്കാട് കനാൽ, കാലിക്കറ്റ് ബസാർ കനാൽ എന്നീ കനാലുകളെയാണ് ഞാൻ 1 ക്ലാസ്സിൽ പെടുത്തിയിട്ടുള്ളത്. ഇവയിൽ നിന്ന് നാം ഉയർന്ന രീതിയിലാണ് ടോൾ പിരിച്ചെടുക്കേണ്ടത്. ഇതിൽ കാലിക്കറ്റ് ബസാർ കനാലിൻ്റെ പണി മുഴുവനായും തീർന്നിട്ടില്ല. 1 മൈൽ ദൂരം മാത്രമാണിപ്പോൾ തോണികൾ സഞ്ചരിക്കുന്നത്. സുൽത്താൻ കനാൽ, ബടകര കനാൽ, താനൂർ കനാൽ, എടത്തുരുത്തി കനാൽ എന്നീ കനാലുകളെയാണ് ഞാൻ 2 ക്ലാസ് കനാലുകളായി കാണുന്നത്. ഇവയിൽ താരതമ്യേന ചുരുങ്ങിയ രീതിയിലെ ടോൾ ഏർപ്പെടുത്തേണ്ടതായുള്ളൂ. 1 ക്ലാസ്സിൽ പെടുന്ന കനാലുകളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി ടോൾ പിരിച്ചെടുക്കാം. കാരണം ഇവയിൽ തന്നെ കൂടുതലും കുറഞ്ഞതുമായ ഗതാഗതം നടക്കുന്ന കനാലുകളുണ്ട്. അതിനാൽ താങ്കളുടെ യുക്തം പോലെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാവുന്നതാണ്. കനോലിക്കനാലിൽ കൂടി ഒരു വർഷം ശരാശരി 5,400 തോണികൾ കടന്നുപോകുന്നു. ചാവക്കാട് കനാലിൽ കൂടി ഒരു വർഷം കടന്നുപോകുന്നത് 8,000 തോണികളാണ്. എടത്തുരുത്തി കനാലിൽ കൂടി 2,640 തോണികളും. 1 ക്ലാസ് കനാലുകളിലെ ഗതാഗതത്തിന് 6 പൈസ ഓരോ ടണ്ണിനും 1 മൈൽ ദൂരത്തേക്ക് എന്ന തോതിലും 2 ക്ലാസ് കനാലുകളിലെ ഗതാഗതത്തിന് 4 പൈസ എന്ന തോതിലുമാണ് നാം ടോൾ പിരിച്ചെടുക്കേണ്ടത്. അടുത്തതായി കോഴിക്കോട്ടെ കനോലി കനാലിനെ കുറിച്ചാണ് പറയാനുള്ളത്. 6 മൈൽ നീളമാണിതിനുള്ളത്. ചില സ്ഥലങ്ങളിൽ നാം ആഴം കൂട്ടേണ്ടതായുണ്ട്. അതുപോലെ തന്നെ ചീർപ്പുകൾ, ലോക്സ് വെക്കേണ്ടതും ആവശ്യമാണ്. ഉപ്പുവെള്ളം കടക്കുന്നത് നിയന്ത്രിക്കാനാണിത്. ഇപ്പോഴുള്ള ചീർപ്പുകൾ ഒരു പരിധിവരെ വലിയ തോണികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ചെറിയ തോണികൾക്ക് മാത്രമേ അനായാസം ഇതുവഴി കടന്നുപോകുവാൻ കഴിയുന്നുള്ളൂ. അതിനാൽ ടോൾ ആവശ്യത്തിനായി തോണികളുടെ വലിപ്പം കൂടി നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. അടിയന്തരമായി 9,000 ഉറുപ്പിക കൂടി നാം ഈ കനാൽ മെച്ചപ്പെടുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾക്കുമായി ചെലവിടേണ്ടതുണ്ട്. എന്നാൽ ഭാവിയിൽ ടോൾ ഇനത്തിലേക്ക് ഗണ്യമായ ലാഭം കൈവരിക്കാൻ ഒരു പരീക്ഷണമെന്ന നിലയിൽ ടോൾ പിരിവ് ഈ കനാലിൽ ഇപ്പോൾ തന്നെ ഏർപ്പെടുത്താം. 790 രൂപ മുടക്കി നിർമ്മിച്ച ബടകര കനാൽ വേലിയേറ്റ സമയത്തല്ലാതെ ഗുണം ചെയ്യുന്നില്ല. വർഷം മുഴുവനായും ഈ കനാൽ ഉപയോഗിക്കുവാൻ പറ്റില്ല. 3 മൈൽ നീളമാണിതിനുള്ളത്. സുൽത്താൻ കനാലിനും നീളം ഇത്ര തന്നെ വരും. ചാവക്കാട് കനാലിന് 15 മൈൽ നീളം വരും. ഇതിലൂടെ ഒരു വർഷം ശരാശരി 8,000 തോണികൾ കടന്നുപോകുന്നു. ഈ കനാൽ വളരെയേറെ മെച്ചപ്പെടുത്തേണ്ടതായുണ്ട്. ഞാനെൻ്റെ റിപ്പോർട്ട് അവസാനിപ്പിക്കട്ടെ. ടോൾ ഏർപ്പെടുത്തുന്നത്

0: പ്രധാനമായിട്ടും അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നത് പുഴ അല്ലെങ്കിൽ അതുപോലെ കായലുകൾ ഇങ്ങനെയുള്ളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗതാഗത സംവിധാനങ്ങളായിരുന്നു. ഇത് കോഴിക്കോട് മാത്രമായിട്ടല്ല, മലബാറിലുടനീളം ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് കാലക്രമേണ അവയിൽ പലതും ഉപയോഗശൂന്യമാവുകയും അല്ലെങ്കിൽ ഉപയോഗിക്കാതെ നശിച്ചു പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
1: കോഴിക്കോട് ഒരു ആധുനിക നഗരമായി പരിണമിച്ചതിനെക്കുറിച്ച് വിശദമായ ഗവേഷണം നടത്തിയ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ഷിനോയ് ജസിന്തിന്റെ നിരീക്ഷണങ്ങൾ.
0: ഇറ്റാലിയൻ സഞ്ചാരിയായിട്ടുള്ള വർത്തേമയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, സാമൂതിരിയുടെ ഈ ഇതിനോട് ചേർന്ന ഒരു പുഴവക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കടപ്പുറത്ത് നിന്നും ഒരു പുഴ ഒഴുകി വരുന്നു, ആ പുഴയിലൂടെയാണ് ഈ കടത്തുവഞ്ചികൾ വരുന്നതും സാധനങ്ങൾ ഈ വലിയങ്ങാടിയുടെ പ്രദേശത്തേക്ക് എത്തിക്കുന്നതൊക്കെയുള്ള പരാമർശങ്ങൾ വേറെയും രേഖകളിലുണ്ട്, സാമൂതിരി രേഖകളിലും പറയുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ പുഴവക്ക്? ഇത് നമുക്ക് ഇന്നത്തെ കോഴിക്കോട് കാണാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അന്വേഷണങ്ങളിൽ നിന്നും ഞാനത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, പുഴവക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ മാതൃഭൂമി ഓഫീസൊക്കെ നിൽക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, ആ ഒരു ജംഗ്ഷൻ, ആ ഭാഗത്തേക്ക് അറബിക്കടലിനകത്ത് നിന്നും ഒരു സ്ട്രീം ഉണ്ടായിരുന്നു, ഒരു ചാല് ഒഴുകിയിരുന്നു, പിന്നീട് അത് തൂർന്നു പോയതാണ്. അപ്പോൾ ആ രീതിയിൽ ഇവിടേക്കാണ് വഞ്ചികളും കാര്യങ്ങളൊക്കെ വരുന്നു, അതങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകിയിട്ട് നമ്മുടെ ബിഗ് ബസാർ വലിയങ്ങാടിക്കുള്ളിലേക്ക് വരുന്നു, അവിടെയാണ് സാധനങ്ങൾ ഇറക്കാൻ അവർ ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ പരിസരത്തൂടെ ഒഴുകിയിരുന്ന ഈ കനാലിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ എന്നുള്ള, അല്ലെങ്കിൽ ഈ ചാലിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ എന്നുള്ള രീതിയിൽ പിന്നീട് നമുക്ക് ഈ ബസാറിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകിപ്പോകുന്ന ഒരു കനാലിൻ്റെ കുറിച്ചുള്ള ഇത് ബ്രിട്ടീഷ് റെക്കോർഡുകളുണ്ട്. അങ്ങനെ ബസാർ കനാൽ എന്നാണ് പറഞ്ഞിരുന്നത്. കാലങ്ങൾക്കിപ്പുറം ആ കനാല് തപ്പിപ്പോയ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് റെയിൽവേ കോളനിക്കുള്ളിലൂടെ കടന്നു പോകുന്ന ഒരു ഓവുചാലാണ്. ഈ ഓവുചാല അവസാനം എത്തിച്ചേർന്നത് കല്ലായിപ്പുഴയിലേക്കാണ്. അപ്പം ഒരു പക്ഷേ ഇത് ആ പഴയ കണക്ഷനാണെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത്, അതായത് നാലാം പ്ലാറ്റ്ഫോമിൻ്റെ പരിസരത്തൂടെ ഒഴുകിപ്പോകുന്ന, അപ്പം ആ സ്ഥലത്തിന് രേഖകളിൽ ഇപ്പോഴും പുഴവക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പുഴ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. മുനിസിപ്പൽ കൗൺസിലിൻ്റെ കീഴിൽ അവരുടെ ആനുവൽ പ്രൊസീഡിങ്സിൽ 1920-21 കാലഘട്ടത്തിൽ ഉള്ള ഒരു കണക്ക് പറയുന്നത്, ഞാൻ ആ കണക്കിലെ ചില ഭാഗങ്ങളൊന്നും ഇവിടെ ഉദ്ധരിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. മൊത്തം കൗൺസിലിൻ്റെ കയ്യിലുള്ളത് 70 മൈല് റോഡുകളാണ്. അതിൽ 24 മൈല് മെറ്റൽഡാണ്. മെറ്റൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെക്കാഡൻ ടാറിങ് പോലത്തെ ഇത് ചെയ്തിട്ടുള്ള റോഡുകളാണ്. മെറ്റൽ റോഡുകൾ ഉണ്ടാക്കണമെന്ന് ഉണ്ട്, പക്ഷേ നഗരത്തിലും പരിസര പ്രദേശത്തും മെറ്റല് കിട്ടാൻ, മെറ്റൽ ഇവിടെ കരിങ്കല്ലാണ് ഉദ്ദേശിക്കുന്നത്, കരിങ്കൽ കിട്ടാൻ അന്ന് വലിയ പ്രയാസമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഉൾപ്രദേശത്ത് നിന്നും ഈ കല്ലുകൾ കനാലിൽ, അതായത് ചെറിയ ചെറിയ തോണികളിലാക്കിയിട്ട് കനാലിലൂടെയാണ് ഇത് നഗരത്തിലേക്ക് എത്തിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പോണ പോലെ വലിയ ലോറികളുണ്ടല്ലോ, അങ്ങനത്തെ ടോറസൊക്കെ പോലത്തെ ലോറികളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നഗരത്തിലേക്ക് എളുപ്പത്തിൽ ഇത്തരം സാധനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിരുന്നത് കനാലുകളെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കണം കനാൽ ഗതാഗതം അന്ന് എന്തായിരുന്നുള്ളത്.
1: കനാലുകൾ ബ്രിട്ടീഷ് മലബാറിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും വിഭവ സമാഹരണത്തിൽ അവ വഹിച്ച പങ്കിനെക്കുറിച്ചുമെല്ലാമാണ് ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അവലംബം അഡ്വക്കേറ്റ് TB സെലുരാജ് രചിച്ച കോഴിക്കോടിൻ്റെ എഴുതാപ്പുറങ്ങൾ എന്ന ഗ്രന്ഥം. നിർവഹണ സഹായം ആദിത്യൻ SS. ഒരു തെരുവിന്റെ കഥ. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: നിലവറ.
1: മലയാള ഭാഷാ പണ്ഡിതനും നിരൂപകനും ആയിരുന്നു ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ എന്നറിയപ്പെടുന്നു.

0: കുടിയിരിക്കൽ നാരായണൻ എഴുത്തച്ഛൻ. സാഹിത്യത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ വിലയിരുത്തണമെന്ന ആശയഗതിയുടെ മുഖ്യ വ്യക്താക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ശുദ്ധകലാവാദത്തോട് അദ്ദേഹം യോജിച്ചിരുന്നില്ല. 1979 കേരളോദയം എന്ന സംസ്കൃത മഹാകാവ്യത്തിന് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. സംസ്കൃത സാഹിത്യത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളിയാണ് ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാവായ വേളയിൽ അദ്ദേഹവുമായി കോഴിക്കോട് ആകാശവാണിയിൽ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി നടത്തിയ അഭിമുഖത്തിന്റെ പുനഃപ്രക്ഷേപണമാണ് ഇന്ന് നിലവറയിൽ.
1: കേരളോദയം എന്ന സംസ്കൃത മഹാകാവ്യത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ച സന്ദർഭമാണല്ലോ ഇത്. ഈ സമയത്ത് അതിനെപ്പറ്റി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കൃതിയുടെ ഉള്ളടക്കം എന്താണ്?
2: കേരളത്തിന്റെ ചരിത്രം ആദ്യം മുതൽക്ക് കേരളം സംസ്ഥാന വരുന്നവരെയുള്ള കാലത്തിന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു മഹാകാവ്യമാണത്.
1: കേരള സംസ്ഥാനം ഉണ്ടാകുന്ന അപ്പൊ സ്വാതന്ത്ര്യത്തിന്
2: സ്വാതന്ത്ര്യം
1: കുറച്ച് കാലങ്ങൾ കൂടി
2: ഒക്കെ ചേർത്തിട്ടുണ്ട്. പഴയ ചട്ടക്കൂടുണ്ടെന്ന് ശരിയാണ്, പക്ഷെ പല സംഗതികളും പഴയ മഹാകാവ്യങ്ങളിൽ കാണാത്തതിലുണ്ട്. ഈ ചരിത്രത്തിനെ ഞാൻ എടുത്തിട്ടുള്ളത് പരശുരാമന്റെ കഥയെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് സ്വപ്നമഞ്ജരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് ആദ്യമായിട്ട് ചേർത്തിരിക്കുകയാണ്. സ്വപ്നമഞ്ജരി എന്ന് പറയാൻ പ്രത്യേകം കാരണം വെച്ചാൽ അത് വെറും ഒരു സ്വപ്നം കാണണമാരുള്ള കഥയുള്ളൂ, അല്ലാതെ അതിൽ പ്രത്യേക ചരിത്രപരമായിട്ടുള്ള അംശമൊന്നും ഇല്ലല്ലോ. പിന്നെ ആ സർഗം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കേരള ചരിത്രം സംഘംകാല വഴിക്കാണ് വരുന്നത്.
1: സംഘകാലത്തിലെ
2: നിന്ന് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ള
1: ആശയങ്ങളാണ്
2: അതിലുള്ളത്. ആ കഥ കിട്ടാവുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ആണ് സമാഹരിച്ചിട്ടുള്ളത്. അത് ഒരു സംഘകാലത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലം, സംസ്കാര പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം ഇതെല്ലാം കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചരിത്രപരമായി കിട്ടാവുന്ന രേഖകളെല്ലാം ഉപയോഗപ്പെടുത്തിയും ചരിത്രകാരന്മാർ മാർഗത്തിൽ തെറ്റാതെയും ആണ് ഈ കഥ ഘടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് വരുമ്പോഴേക്ക് നമ്മുടെ 2-ാം ചേര സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ട് കുലശേഖരന്മാരുടെ മില്ലിക ചരിത്രം വരുന്നുണ്ട്. അതിന് എളംകുളം തുടങ്ങിയിട്ടുള്ള കൂട്ടരെല്ലാം ഉണ്ടാക്കിയുള്ള കേരള ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രം തന്നെ ശരിക്ക് പിന്തുടരുകയാണ് ചെയ്തിരിക്കുന്നത്. അന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഇൻസ്ക്രിപ്ഷൻ ശാസനങ്ങൾ വഴിക്കും മറ്റും കിട്ടുന്നുണ്ട്. ഇപ്പോൾ തരിസാപ്പള്ളി ശാസനം, ഈ മാതിരിയുള്ള ശാസനങ്ങളുണ്ട്. അവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ശാസനങ്ങളെയും കൂടി ഇതിൽ സ്പരിശിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രപരമായിട്ടുള്ളത് ആവുന്നിടത്തോളം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെ 2-ാം ചേര സാമ്രാജ്യത്തിന്റെ അവസാനത്തില് ചേര ചോള യുദ്ധം വരുന്നു. അത് 1100 കൊല്ലത്തോളം നിലനിൽക്കുന്നുണ്ട്. ആ ഭാഗമെല്ലാം ചരിത്രപരമായിട്ട് തന്നെ വർണ്ണിക്കും. അതോടുകൂടിയിട്ട് ഓരോ കാലഘട്ടത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതിയെയും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ചിലത് നേരിട്ടുള്ള വർണ്ണന ഉണ്ടായിരിക്കും, ചിലത് ചില സൂചനകൾ നൽകിയിട്ടുള്ളതായിരിക്കും. ഇങ്ങനെ 2-ാം ചേര സാമ്രാജ്യത്തിന്റെ അധപ്പതനവും ഇങ്ങനെ തുടർന്നു പോവും. അതിന്റെ ഉള്ളിലെ ശങ്കരാചാര്യരുടെ കഥ വരും. 9-ാം സർഗത്തിലെ ശങ്കരന്റെ കഥ വരുന്നുണ്ട്. ആ ശങ്കരന്റെ കഥ പറയുമ്പോൾ ശങ്കരാചാര്യരെ കൊണ്ട് 1000 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെ മാറ്റം വരുമെന്നുള്ള ഒരു ചെറിയ ഒരു ആലോചന നടത്തിയിട്ടുണ്ട്. അതിൽ കമ്മ്യൂണിസം ഒക്കെ വരും. അതെന്താണെന്ന് വെച്ചാൽ പലതരം മാറ്റങ്ങൾ ശാസ്ത്രത്തിലും മറ്റൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങളെല്ലാം ഇപ്പോ ടെലിവിഷനോ അല്ലെന്നുണ്ടെങ്കിൽ റേഡിയോ ഒക്കെ ഇപ്പോ ശങ്കരാചാര്യക്ക് അത് കാണാൻ സാധിക്കുമല്ലോ. ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശരിക്ക് കുലശേഖര രാജാക്കന്മാരുടെ ഇതുകളെല്ലാം വരും. ഒക്കെ ചരിത്രത്തിനെ ഒട്ടും തന്നെ വിട്ടുകളഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട ശാസനങ്ങൾ അതുപോലെ തന്നെ ഉദ്ധരിച്ച് അതിന്റെ ഡേറ്റ് കൂടി കൊടുത്ത് അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ പാലിയം പ്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഉള്ളടക്കത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൽ വന്നിട്ടുണ്ടായി കവിത അതിൽ വന്നിട്ടുണ്ടാവും. ഒരു സംഗതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആദ്യം മുതൽക്ക് അവസാനം വരെയും അതൊരു കലാസൃഷ്ടിയാണ് എന്നുള്ള ബോധം എപ്പോഴും
1: ഉണ്ടായിട്ടുണ്ട്.
2: എന്ന് വെച്ചാൽ ചരിത്രമല്ലോ പ്രധാനപ്പെട്ട, കവിതയാണ്. ആ കവിതയ്ക്ക് വേണ്ടിയിട്ട് അല്പാൽപ്പം ചില മാറ്റങ്ങൾ വരുത്തുമെന്നല്ലാതെ ബാക്കി ചരിത്രപരമായ യാതൊരു അംശവും വിട്ടുകളഞ്ഞിട്ടില്ല, അതിനെ വളച്ചൊടിച്ചിട്ടില്ല. ഇപ്പോ 2-ാം ചേര സാമ്രാജ്യം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് സാമൂതിരിയുടെ കാലം വരുന്നു. ഈ സാമൂതിരിയുടെ കാലം വരുമ്പോൾ വാസ്കോഡിഗാമ ഇത് വരും. ഈ വാസ്കോഡിഗാമയുടെ വരവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പാശ്ചാത്യ ചരിത്രത്തിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയാണ് വെക്കണത്. അവിടെ ഈ വ്യവസായ പ്രധാനമായിട്ടുള്ള ഘടന വരികയും അതിന്റെ ഫലമായിട്ട് ആളുകൾ പണം

0: ഉണ്ടാക്കാനായിട്ട് കിഴക്കൻ നാട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന ഒരു
1: ആ
0: സാമൂഹ്യ വ്യവസ്ഥയുണ്ട്.
1: ആ
0: ആ സാമൂഹ്യ വ്യവസ്ഥയുടെ ഫലമായിട്ടാണ് വാസ്കോഡി ഗാമ അവിടെ വന്ന് പെടുന്നത്. വെറുതെ ഒരു അവിചാരിത സംഭവമല്ലെന്നർത്ഥം. ഇപ്പൊ മാനുവൽ രാജാവ് പല ദിക്കിലേക്ക് ആളയച്ച കൂട്ടത്തിൽ കൊളംബസ് ഒക്കെ പോയിട്ടുണ്ടല്ലോ, അതുപോലെ ആണ് വാസ്കോഡി ഗാമ വരുന്നത്. അപ്പൊ വാസ്കോഡി ഗാമ വരുന്നത് നമ്മുടെ നാട്ടിലുണ്ടാക്കി തീർത്ത വമ്പിച്ചൊരു മാറ്റത്തിന്റെ ഒരു മുന്നോടിയായിട്ടാണ്. അദ്ദേഹം വന്നതിന് ശേഷം പിന്നെ ശരിക്കും നമ്മുടെ നല്ല ഉറപ്പുള്ള മണ്ണിൽ എത്തിച്ചേരും. ചരിത്രപരമായിട്ടുള്ള ഡേറ്റ് ചെയ്തിട്ട് ശരിക്കും നമുക്ക് കിട്ടും. അതുവരെ നമുക്ക്
1: ആധുനിക ചരിത്രത്തിന്റെ
0: ആധുനിക ചരിത്രം ശരിക്കും തുടങ്ങും. അതിനു മുമ്പേ നമുക്ക് ഡേറ്റ് വളരെ കൃത്യമായി
1: പറയാൻ പറ്റില്ല.
0: അതിന് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള മാറ്റങ്ങള്, ഡച്ചുകാർ വന്നത്, ഡച്ചുകാരും കേരളത്തിന് നടത്തിയിട്ടുള്ള യുദ്ധങ്ങള്, അതിന്റെ ഫലങ്ങള്, ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ആ സമൂഹത്തിന്റെ ചിത്രവും കൂടി ഇതിൽ വരച്ചു കാണിച്ചിരിക്കും. അപ്പോൾ ആ കൂട്ടത്തില് സംസ്കാരത്തിന്റെ ചിത്രം, നമ്മുടെ സാഹിത്യത്തിന്റെ ചിത്രം വരും. ഇപ്പോ രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ അവസാന കാലത്ത് മലയാളം തമിഴിൽ നിന്ന് വിട്ടുപിരിയുന്ന ആ ഘട്ടം അതിൽ
1: പറഞ്ഞിട്ടുണ്ടായിരിക്കും.
0: അതുപോലെ നമ്മുടെ മഹാകവികള്, ഇപ്പോ നിരണം കവികളോ ചെറുശ്ശേരിയോ തുഞ്ചനോ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളുടെയും പേരതിൽ സ്മരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു അന്യദിക്കിലുള്ള ഒരാൾക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ സംബന്ധിച്ചുള്ള വിവരയിൽ കിട്ടും.
1: അത് മലയാളം കവികളെ അങ്ങനെ
0: അങ്ങനെയില്ല
1: അങ്ങനെയില്ല കേരള
0: കേരളത്തിലെ കേരളത്തിലെ പ്രധാനികളെല്ലാം വരും. ഇപ്പൊ വിദ്യുല്ല എഴുതിയിട്ടുള്ള നമ്മുടെ പൂർണ്ണ സരസ്വതി പേര് സ്മരിക്കും, കാരണം അവരൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ യുധിഷ്ഠിര വിജയം എഴുതിയിട്ടുള്ള വാസുഭട്ടേരി അതിൽ വരും. അദ്ദേഹത്തിന്റെ കല കാല് കെട്ടിയാലും നൃത്തം ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യമകമാണല്ലോ വിഷയം. ഈ ജാതിയിൽ എല്ലാ പ്രധാനപ്പെട്ടുള്ള ആളുകളെയും മലയാള കവികളായാലും സംസ്കൃത കവികളായാലും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കും. പിന്നെ ഇപ്പോ കുടിപ്പക ഏർപ്പാടുണ്ടായിരുന്നു, ചേകവർ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ സമ്പ്രദായങ്ങളെല്ലാം അതിൽ സ്പരിശിച്ചു പോയിട്ടുണ്ടായിരിക്കും. പിന്നെ നാട്ടിൽ വളരെയെല്ലാം വന്നു അല്ലെ. പിന്നെ ഇപ്പോ ഉദയന്റെ കഥ, ഇതെല്ലാം അതിൽ ഒരു തരത്തിൽ വന്നു ചേർന്നിരിക്കും. പിന്നെ നമ്മുടെ മന്ത്രവാദം കൂടിയിട്ട് അതിൽപ്പെടും. ഈ മന്ത്രവാദം കൂടാതെ
1: കേരളത്തിലില്ല.
0: അതെ, ഓർമ്മിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒരു തമാശ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ സാമൂതിരിപ്പാടിന് തോൽമ വന്നു യുദ്ധത്തില്. അപ്പൊ അഴുവാഞ്ചേരി തമ്പാർക്കള് ഉപദേശിക്കുകയാണ്, പേടിക്കാനൊന്നുമില്ല, അടുത്ത കാലമൊക്കെ ശരിപ്പെടും, അതിന് ചില മന്ത്രതന്ത്രാദികളൊക്കെ നടത്തിയാൽ മതി എന്ന് അയാൾ ഉപദേശിക്കുകയാണ്. അതനുസരിച്ച് അവിടെ കേമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേ കാലത്ത് തന്നെ അവിടെ യൂറോപ്പിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ള പോർച്ചുഗീസ് സേനാധിപൻ, അദ്ദേഹത്തിന് ഇതിനെ പറ്റിയിട്ട് കേരളത്തിനെ പറ്റി എന്താ പറയാനുള്ളത് എന്ന് അദ്ദേഹത്തിനെ കൊണ്ട് പറയുകയാണ്, രാജാവിനോട് പറയുകയാണ്. അവിടെ ഏറ്റവും ഈ ആളുകളെല്ലാം തന്നെ ഒരുത്തിനും കൊള്ളാത്ത ആളുകളാണ്, കൊള്ളാത്തവരാണ്. അവിടെ മന്ത്രവാദമാണ് അടുത്ത പ്രധാന വിഷയം. ജ്യോതിഷം മന്ത്രവാദമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അവര് ഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ ആലോചിച്ചോട്ടെ, നമുക്കിവിടെ തോക്ക് ശരിപ്പെടുത്തിയാൽ മതി, ഈ മാതിരി കാര്യങ്ങള്. പിന്നെ അവിടുത്തെ മരുമക്കത്തായം, അത് വളരെ അപരിഷ്കൃതമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെയുള്ളൊരു നാടൊന്നും നേരെയാവാൻ പോകുന്നില്ല. പിന്നെ ആളുകളാണെന്നുണ്ടെങ്കിൽ കൈക്കൂലിക്കാരും ഒക്കെയാണ് ഏർപ്പാട്. അതുകൊണ്ട് ഈ കൈക്കൂലി വാങ്ങണ കൂട്ടര് ഉള്ള ദിക്കില് ആ രാജ്യത്തിന് മേന്മയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ആളുകൾക്ക് രാജ്യാഭിമാനം എന്ന് പറഞ്ഞാൽ ആ ഏർപ്പാടൊന്നുമില്ല. ദേശാഭിമാനത്തിന്റെ കാര്യം വളരെ പരിങ്ങലാണ്. ഈ മാതിരി ഒരു യൂറോപ്യന്റെ ദൃഷ്ടി വെച്ചിട്ട് നമ്മുടെ ഈ സാമൂഹ്യ സമ്പ്രദായങ്ങളെ എങ്ങനെ വിമർശിക്കാമോ ആ നിലയ്ക്കാണ് അയാൾ വിമർശിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരേ ഒരു ആസ്പെക്ടിന്റെ രണ്ട് ഭാഗ ആസ്പെക്ട്സ് എടുത്ത് കാണിക്കണം. കേരളത്തിന്റെ ആ ഫ്യൂഡൽ ഓർഡറിലെ നമ്മുടെ നാട്ടുകാരനത് എങ്ങനെ കാണുന്നു എന്നും അന്യ നാട്ടുകാരനത് എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ള രണ്ട് പാത്രങ്ങൾ ഒഴിച്ച് ഒരു കോൺട്രാസ്റ്റ് നടത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഇളന്തക്കാരുടെ പീരീഡ് വന്നു, മാർത്താണ്ഡ വർമ്മ, ഇങ്ങനെ ശരിക്ക് വന്നു പോകും. കഥയ്ക്കൊന്നും യാതൊരു മാറ്റവും ഇല്ലാർത്ഥം. ഡേറ്റ് ചെയ്തിട്ടാണ് എല്ലാം വരിക. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ടുള്ള പുതിയ കാലത്തേക്ക് വരുമ്പോൾ കേശവദാസ്, വേലുത്തമ്പി, പഴശ്ശിരാജ, ഈ മൂന്ന് പേർക്ക് ഒരു സർഗം നീക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നീക്കി വെക്കാതിരിക്കാൻ നിവൃത്തിയില്ല, കാരണം അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതില് വരുത്തിയിട്ടുള്ള മാറ്റം എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വേലുത്തമ്പിയുടെ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുണ്ടറ വിളംബരം നമുക്ക് ശരിക്കുണ്ട്. ഈ കുണ്ടറ വിളംബരത്തിന്റെ ടെക്സ്റ്റ് തന്നെ അതിൽ അടങ്ങിയിട്ടുള്ള സംഗതിയാണ് അദ്ദേഹം പറയുന്നത് കവിതയിലും. അതിൽ മാറ്റമൊന്നും ഇല്ല, അർത്ഥം കൽപ്പനാശക്തി ഒന്നും അനാവശ്യം ചേർത്തിട്ടില്ല. അതിനാ ഹിസ്റ്റോറിസിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പണിയാണ്. അതുപോലെ കേശവദാസിന്റെ കാര്യം വരുമ്പോൾ കേശവദാസിനെ കൊണ്ട് ഒരു സ്വഗതം നടത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹം മരിക്കാൻ പോവാണ്. ആ മരിക്കണതിന് മുമ്പേ തനിക്ക് തന്റെ തോന്നലുകളെല്ലാം അദ്ദേഹം സ്വന്തമായിട്ട് പറയാണ് മുറിയിൽ ഇരുന്നിട്ട്.

0: അങ്ങനെ മുറിയിൽ എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും രാജ്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള കൂട്ടുകൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റിയിട്ട് അദ്ദേഹം ആലോചന വരികയാണ്. ഈ ആളുകൾ എന്നല്ലേ അവർക്കെല്ലാം തൽക്കാലം ഉപകാരം ആരെ കൊണ്ടുണ്ടോ വെച്ചാൽ അവരെയൊക്കെ തൽക്കാലം സഹായിക്കും, കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ ഉപേക്ഷിക്കും. ഈ നേതാവ് എന്ന് പറയുന്ന ആൾ വളരെ കഷ്ടത്തിലാണ്. ഈ ജനനേതൃത്വം ഒരു തരം വേശ്യയുടെ മാതിരിയാണ്, കുറച്ചു കാലമൊക്കെ ഒട്ടിച്ചേർന്ന് നിൽക്കില്ല എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിക്കുകയാണ്. ആ കൂട്ടത്തില് കുറച്ചൊരു ലോക കാര്യങ്ങളെ സംബന്ധിച്ച് ജനറൽ ഇത് വന്നു ചേരും, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ സോലിലോക്കി എന്ന് പറയുന്ന ഈ സ്വഗതം ഉണ്ടല്ലോ, ഇത് സംസ്കൃത സാഹിത്യത്തിലൊന്നും ഇല്ല. ഒരു പുതുമേണ നടത്താം ആ മാതിരി ഏർപ്പാട് അവർക്കില്ല, ആ മാതിരി വികസിപ്പിച്ചു. പഴശ്ശിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ആ കഥ മാത്രം വിവരിച്ചു, വേറെയുള്ള അതൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ചരിത്രത്തിനെ വിട്ടുകളയാതെ ചില ദിക്കിൽ നമുക്ക് ഭാവനയ്ക്ക് പ്രവർത്തിക്കാൻ അവസരമുള്ള ദിക്കിൽ അതിന് പിന്നെ കടിഞ്ഞാണില്ലാതെ അത് കൊടുത്ത് ഇങ്ങനെയാണ് ആ കവിതയുടെ നിർമ്മിതി.
1: അപ്പോ ഇന്ത്യയിൽ എവിടെയുള്ള അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ എവിടെയുള്ള ആളായാലും സംസ്കൃതം അറിയാമെങ്കിൽ അയാൾക്ക് കേരളത്തെ പറ്റി ഒരു പൂർണ്ണ ചിത്രം കിട്ടുന്ന ഒരു കൃതിയായിട്ടാണ്
0: അതിനുവേണ്ടിയാണ് അത് എഴുതിയിട്ടുള്ളത്.
1: അതിൽ വൃത്ത പരീക്ഷണങ്ങൾ ഉണ്ടോ? അതോ മുഴുവനും സംസ്കൃത വൃത്തം തന്നെ?
0: സംസ്കൃത വൃത്തങ്ങൾ തന്നെയുള്ളൂ. അതിൽ ഗാന വൃത്തങ്ങള് രണ്ടു മൂന്നെണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കുലശേഖരൻ മരിച്ചതിന് ശേഷം ആൾവാറാണ് പറയണത്, മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ആരാധകനായിട്ടുള്ള ഒരാള് കേരളീയനായിട്ടുള്ള ഒരാള് മണ്ണാറശാലയില് ഒരു അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചരിത്രത്തിലുള്ളതാണ്. ആ അമ്പലത്തിലെ കിന്നരന്മാരെ കൊണ്ടൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വകയാണ്, ഇത് മാത്രമേ മറ്റടത്തുള്ളൂ. അത് ഗാനവൃത്തത്തില്
1: സംസ്കൃതത്തിൽ തന്നെ ഗാനവൃത്തങ്ങളിൽ.
0: അതുപോലെ തന്നെ ചേര ചോളവാർ കഴിഞ്ഞതിന് ശേഷം ഒരു രാഷ്ട്ര രാജ്യാഭിമാന ദ്യോതകമായിട്ട് പാട്ടുകളുണ്ടാക്കി. അതുപോലെ കേരളം വന്നതിന് ശേഷം ഇതുവരെ നമ്മൾ പ്രയത്നം ചെയ്തിട്ടുള്ളത് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയാണ്, ഇനി സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്ക് ആയിരിക്കണം ഇന്നത്തെ ശ്രമം എന്ന് ഉള്ള ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ദിവസം ഇവരെ കൊണ്ട് കുട്ടികളെ കൊണ്ടും എല്ലാവരെ കൊണ്ടും പാടിച്ചിട്ടുള്ള ഒരു പാട്ടോട് കൂടി അവസാനിക്കുന്നത്. അങ്ങനെ രണ്ടു മൂന്ന് ദിക്കിലെ ഗാനവൃത്തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്.
1: ചുരുക്കത്തിൽ സംസ്കൃതത്തിന് ആധുനിക കാലഘട്ടത്തിലെ ജീവിതത്തെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു കൃതിയാണ്.
0: അതിന് വേണ്ടിയാണ് അത് എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ പഴയ കാലത്ത് മതിയായിരുന്നല്ലോ. അപ്പൊ യമക വൃത്തങ്ങളൊന്നുമില്ല. ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിന്റെ ഈ രചനയും ഉണ്ടല്ലോ, രചനയും ഉള്ളടക്കവും കാവ്യാത്മകമായ നിലയിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
1: എത്രമാത്രം
0: എല്ലാതുകളും എല്ലാ സംഗതികളും അതിനെ അടിമപ്പെടുത്തിയിട്ടുണ്ട്. കലാസൃഷ്ടി
1: ആയിരിക്കണം.
0: അപ്പൊ വെറും ഒരു സാധാരണ സംഗതി പറയുമ്പോഴും അതിനൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കും. അതെ, ആ ഒരു കാവ്യ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്.
1: അതുകൊണ്ടാണ് അത് വായനക്കാരനെ ആഹ്ലാദിപ്പിക്കുന്നത്.
0: അങ്ങനെ വരുമ്പോ രണ്ടു മൂന്ന് സംഗതികളും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോ സംസ്കൃത കാവ്യങ്ങളിലെ ഉദയാർണവ ശൈലാർത്ഥം പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ, അത് ചില സംഗതികൾ ഇതിലുണ്ടായിരിക്കും, പക്ഷെ ആ സമ്പ്രദായം സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വസന്തം ഗ്രീഷ്മ എന്നൊക്കെ പറഞ്ഞൊരു വർണ്ണനയുണ്ട് സംസ്കൃതത്തില്. ഇവർക്കിവിടെ മേടം മേടവും മിഥനം കിടക്കണം ആ ജാതിയിലാണ് പോവുക. പിന്നെ ആ കാലത്തുള്ള ഉത്സവങ്ങൾ അതിൽ വരിക. അപ്പോൾ മറ്റവരുടെ കാലത്തിന് പുറമേ അതൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ കേരളീയ ആയിട്ടുള്ള അന്തരീക്ഷമാണ് അതിൽ നിർത്തിയിട്ടുള്ളത്. എന്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ, ഈ ലോക ചരിത്രത്തിന്റെ പശ്ചാത്തലത്തില്, ഇന്ത്യയുടെ ചരിത്രത്തിന്റെയും പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ചരിത്രം ചിത്രം വരച്ച് കാണിക്കണ മാതിരി കാണിക്കണം
1: എന്നായിരുന്നു.
0: അപ്പോ എന്ത് വരുന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള സാമുദായികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള എല്ലാവരുടെയും ഒരു ചെറിയ വിവരം അത് വായിക്കുന്ന ഒരാളൊക്കെ കിട്ടണം എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം എത്രമാത്രം
1: വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് പക്ഷെ എന്തായാലും കേന്ദ്ര അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് ഈ ഒരു കൊല്ലത്തിലെ ഉണ്ടായ ഇന്ത്യയിലെ സംസ്കൃത കാവ്യങ്ങളിലെ ഏറ്റവും പ്രധാന ഇതാണെന്ന് അവർക്ക് തോന്നിയല്ലോ.
0: അതെ,
1: അപ്പൊ അതിൽ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാൻ അവകാശമുണ്ട്.
2: മലയാള ഭാഷാ പണ്ഡിതനും നിരൂപകനും കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാവുമായ ഡോക്ടർ കെ എൻ എഴുത്തച്ഛനുമായി മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി നടത്തിയ അഭിമുഖത്തിന്റെ പുനഃപ്രക്ഷേപണമാണ് ഇന്ന് നിലവറയിലൂടെ കേട്ടത്.

0: നിലവറ.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാജശില്പി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്.

പാട്ടിൻ്റെ പാലാഴി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്. സംഗീതം സുരേഷ് മണിമല.

ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. യുഎഇയിൽ ഇറാനിൽ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഊർജിതമാക്കി യുഡിഎഫ്. തമിഴ്നാട്ടിലും നടപടികൾ സജീവം. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ചരിത്ര വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടെന്ന് വീണ്ടും ആരോപണം. ബബാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാൽനട പാലത്തിന്റെ ഗാർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാൽ കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. എറണാകുളത്തിനും കായംകുളത്തിനുമിടയിൽ കോട്ടയം വഴി സർവീസ് നടത്തേണ്ട 3 പ്രധാന ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടുമെന്ന് റെയിൽവേ അറിയിച്ചു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നാളെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 156 റൺ വിജയലക്ഷ്യം. എഫ് എം പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. റിയൽ എഫ് എമ്മിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാനായി വാട്സപ്പ് സന്ദേശം അയക്കാം. വാട്സപ്പ് സന്ദേശം അയക്കേണ്ട നമ്പർ പറയുന്നു 9400224440. നമ്പർ ഒരിക്കൽ കൂടി 9400224440. ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യ ഗാനം April 19 എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീ രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

മുകുന്ദൻ ബാലിശ്ശേരി ആവശ്യപ്പെട്ട ഗാനമാണ് നിരഞ്ജനയിൽ. ചിത്രം മേഘമൽഹാർ. ഗാനരചന എസ് രമേശ്, ഗാനരചന ONV കുറുപ്പ്, സംഗീതം രമേശ് നാരായണൻ.

മാഹിയിൽ നിന്നും ശ്രീവിദ്യ പെരിങ്ങാടി ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി രഞ്ജിനിയിൽ. ചിത്രം എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം.

ഷീന മണിയൂർ ആവശ്യപ്പെട്ട ഗാനമാണിനി. ചിത്രം രാജാവിൻ്റെ മകൻ. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കിടേഷ്. ഉണ്ണിമെനോൻ പാടിയ ഗാനം.

ഗാനം. എൻ്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിൽ നിന്ന് ഈ ഗാനം ആവശ്യപ്പെട്ടത് ബൈജു മുതുക്കാട്. യേശുദാസും സുശീലയും ചിത്രയും പാടിയ ഗാനമായിരുന്നു ശ്രോതാക്കൾ കേട്ടത്. പൈതൃകം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പ്രസീത മൂച്ചുകുന്ന്. ചിത്രപാടിയ ഗാനം ഗാനരചന കൈതപ്രം, സംഗീതം എസ് പി വെങ്കടേഷ്.

മലപ്പുറം ചേളാരിയിൽ നിന്നും സത്യഭാമ ആവശ്യപ്പെട്ട ഗാനമാണ് നീരഞ്ജനയിൽ. ചിത്രം ദേശാടനം. ഈ ഗാനം ആലപിച്ചിരുന്നത് മഞ്ജു മേനോൻ.

ഒഞ്ചിയത്തിൽ നിന്നും രജനീഷ് ആവശ്യപ്പെട്ട ഗാനമാണിനി. ചിത്രം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

ബാബു വട്ടോളി ആവശ്യപ്പെട്ട ഗാനമാണിനി. ചിത്രം ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ. യേശുദാസ് പാടിയ ഗാനം.

SNH തിരുവള്ളൂരിൽ 1998-99 ബാച്ചിലുള്ള എല്ലാ 10th D ക്ലാസ്മേറ്റ്സും സമർപ്പിച്ചുകൊണ്ട് യേശുദാസ് പാടിയ ഈ ഗാനം ഡിസംബർ എന്ന ചിത്രത്തിൽ നിന്ന് കൈതപ്രം രചിച്ച് ജാസി ഗിഫ്റ്റ് സംഗീതം നൽകിയിരിക്കുന്നു.

ഇന്നത്തെ രഞ്ജിനിയിലെ അവസാന ഗാനം ഓർക്കുക വല്ലപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി സൈനോജ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം എം ജയചന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ബാലശ്ശേരിയിൽ നിന്നും ജയരാജ്.

0: രഞ്ജിനി.
1: ഇനി നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ്.

0: രഞ്ജിനി.
1: ഇനി നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പരിപാടികൾ കേൾക്കാം.